0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 12 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون

أبلغكم رسالات ربي وأنا لكم ناصح أمين.

0: وهو خير الحاكمين.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദർ.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ. റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ. അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 69-ാമത്തെ

0: അറുപത്തിയൊമ്പതാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്നും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. സൂറത്ത് അവസാന ആയത്തുകളിലേക്കാണ്. ഇനി മൂന്നാലായത്തുകൾ കൂടി ബാക്കിയുള്ളൂ. സൂറത്തിൻ്റെ തുടക്കം മുതൽ മനഃപ്പാഠമാക്കിയ ഭാഗം വരെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ആയത്തുകൾ പഠിക്കാൻ കഴിയുകയുള്ളൂ, പഴയത് നിലനിർത്തിപ്പോരാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 113 മുതൽ 117 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തു നൂഹ് 19 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ്.
1: വചനം 19. വാക്കർത്ഥം: വല്ലാഹു,
2: അല്ലാഹു തന്നെ,
1: ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നു, അൽ അർദ ഭൂമിയെ, ബിസാത ഒരു വിരിപ്പ്,
3: വല്ലാഹു ജഅല ലക്കും അൽ അർദ ബിസാത,
1: അല്ലാഹു തന്നെ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തരികയും ചെയ്തിരിക്കുന്നു. വചനം 20. വാക്കർത്ഥം: ലിതസ്ലുക്കു, നിങ്ങൾ പ്രവേശിക്കുവാൻ, കടക്കുവാൻ, മിൻഹ, അതിൽ നിന്ന്, സുബുലൻ, വഴികളിൽ, ഫിജാജ, വിശാലമായ, വിസ്തീർണമായ. നിങ്ങൾക്ക് അതിൽ നിന്ന് വിസ്തീർണമായ മാർഗങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടി. 19-20 വചനങ്ങളുടെ വിശദീകരണം: വിരുപ്പിൽ യഥേഷ്ടം കിടക്കാം, ഉറങ്ങാം, സുഖിക്കാം, ഇരിക്കാം, അതുപോലെ തന്നെ ഭൂമിയും, വസിക്കുവാൻ, ഉപജീവനമാർഗം തേടാൻ, വീടുപണിയുവാൻ, കൃഷി ചെയ്യാൻ, സഞ്ചരിക്കുവാൻ, നിരീക്ഷണം നടത്തുവാൻ, കിളച്ചുമറിക്കുവാൻ, അങ്ങനെ വേണ്ടതിനെല്ലാം സൗകര്യപ്പെടുമാറ് അല്ലാഹു ഭൂമിയെ പരന്ന് വിശാലമായതാക്കിയിരിക്കുന്നു. പാറ പോലെ ഉറച്ചതോ മണൽ പോലെ കിളറിയതോ ചേറുപോലെ അലിഞ്ഞതോ വനം പോലെ കാടുമൂടിയതോ മരുഭൂമി പോലെ ഒഴിഞ്ഞുകിടക്കുന്നതോ ആക്കിയില്ല. ഓരോരുത്തനും അവൻ്റെ ഹിതമനുസരിച്ച് വിഹരിക്കുവാനുള്ള മാർഗങ്ങളും വിശാലം തന്നെ. നാട്ടിലൂടെയും കാട്ടിലൂടെയും കരയിലൂടെയും സമുദ്രത്തിലൂടെയും മലയിലൂടെയും മരുഭൂമിയിലൂടെയും സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങളും അല്ലാഹു സജ്ജമാക്കിയിരിക്കുന്നു. കൂടാതെ വായുമാർഗവും ഇപ്പോൾ മനുഷ്യന് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹു മനുഷ്യന് ചെയ്ത മഹത്തായ അനുഗ്രഹങ്ങളും അതേസമയത്ത് അല്ലാഹുവിൻ്റെ മഹത്വത്തിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളുമത്രേ. 950 കൊല്ലത്തോളം നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ
2: സത്യവിശ്വാസത്തിലേക്ക്
1: ക്ഷണിച്ചുകൊണ്ടിരുന്നതിന്റെ സ്വഭാവമാണ് സംക്ഷേപരൂപത്തിൽ നാം മുകളിൽ കണ്ടത്. എന്നാൽ ആ ജനത അതിനു നേരെ കൈക്കൊണ്ട നയമെന്തായിരുന്നുവെന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രസ്താവനയിൽ തുടർന്ന് വിവരിക്കുന്നു. വചനം 21. വാക്കർത്ഥം: ഖാല നൂഹ്, നൂഹ് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നഹും, നിശ്ചയമായും അവർ, അസൗനീ, എന്നോട് അനുസരണക്കേട് കാണിച്ചു, വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു, മൻ, യാതൊരുവരെ, ലം യസിദുഹു, അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല, മാലുഹു, തൻ്റെ സ്വത്ത്, വവലദുഹു, തൻ്റെ സന്താനവും, ഇല്ലാ ഖസാറ, നഷ്ടമല്ലാതെ.

0: നൂഹ് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്. യാതൊരുവർക്ക് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലയോ? അങ്ങനെയുള്ളവരെ അവർ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. വചനം 22. വാക്കർത്ഥം: വമകറു, അവർ കുതന്ത്രം പ്രവർത്തിക്കുകയും ചെയ്തു. മക്റൻ കുബ്ബാറ, വലുതായ കുതന്ത്രം.
1: വമകറു മക്റൻ കുബ്ബാറ,
0: വളരെ വലിയ കുതന്ത്രവും അവർ പ്രയോഗിച്ചിരിക്കുന്നു. വചനം 23. വാക്കർത്ഥം: വഖാലു, അവർ പറയുകയും ചെയ്തു. ലാ തദറുന്ന, നിശ്ചയമായും നിങ്ങൾ വിട്ടേക്കരുത്. ആലിഹത്തക്കും, നിങ്ങളുടെ ആരാധ്യവസ്തുക്കളെ, ദൈവങ്ങളെ. വല തദറുന്ന, വിട്ടേക്കുകയും അരുത്. വദ്ദൻ, വദ്ദിനെ. വല സുവാൻ, സുവാഇനെയും അരുത്. വല യഗൂസ, യഗൂസിനെയും അരുത്. വയഊഖ, യഊഖിനെയും. വനസ്ര, നസ്റിനെയും.

0: അവർ പറഞ്ഞു, ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ വിട്ടേക്കരുത്. വദ്ദിനെയാകട്ടെ സുവാഇനെയാകട്ടെ നിങ്ങൾ വിട്ടേക്കരുത്. യഗൂസിനെയും യഊഖിനെയും നസറിനെയും വിട്ടേക്കുകയും അരുത്. വചനം 24. വാക്കർത്ഥം: വഖദ് അദല്ലു, അവർ വഴിപിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കസീറൻ, വളരെ ആളുകളെ. വലാ തസിദി, നീ വർദ്ധിപ്പിക്കരുതേ. അദ്ദാലിമീന, അക്രമികൾക്ക്. ഇല്ലാ ദലാല, വഴിപിഴവല്ലാതെ.
1: وَقَدْ أَضَلُّوا كَثِيرًا وَلَا تَزِدِ الظَّالِمِينَ إِلَّا ضَلَالًا.
0: അവർ വളരെ ജനങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, അക്രമികൾക്ക് വഴികേടല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ. 21 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: എത്രമാത്രം മനോവേദനയോടുകൂടിയാണ് നൂഹ്നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെപ്പറ്റി അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടപ്പെടുന്നതെന്ന് ആലോചിച്ചു നോക്കുക. പ്രബോധനത്തിൽ അംഗീകരിക്കപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു നോക്കി. 950 കൊല്ലത്തോളം ഇടമുറിയാതെ, വിശ്രമമില്ലാതെ അദ്ദേഹം ആ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. സൂറത്തുൽ ഹൂദ് 40 ആയത്തിൽ പ്രസ്താവിച്ചതുപോലെ, അല്പമാത്രം ആളുകളല്ലാതെ അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചില്ല. ആ ജനത വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, പരിഹാസം, ധിക്കാരം, അഹംഭാവം ആദിയായവയിൽ അവർ അതിരു കവിയുകയും ചെയ്തു. അവരിൽ നിന്ന് ഇനി ഒട്ടും നന്മ പ്രതീക്ഷിക്കുവാനില്ലെന്നും അവർ അവശേഷിക്കുന്ന കാലത്തോളം അവരിൽ നിന്ന് അക്രമവും മാർഗതടസ്സവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഈ അവസരത്തിലാണ് അദ്ദേഹം അവർക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. 24ാം വചനത്തിലെ നൂഹ്നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ താൽപര്യം അക്രമികളായ ആ ജനതയുടെ കുതന്ത്ര പ്രവർത്തനങ്ങളിൽ അവർക്ക് പരാജയം നൽകണമെന്നും അവരുടെ തോന്നിയവാസങ്ങൾക്കും അവർ മൂലമുണ്ടാകുന്ന ശല്യങ്ങൾക്കും അറുതി വരത്തക്കവണ്ണം അവർക്ക് വല്ല ആപത്തോ നാശമോ സംഭവിക്കണമെന്നും ആയിരിക്കാവുന്നതാണ്. തുടർന്നുള്ള വചനങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. സ്വത്തും മക്കളും നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലാത്തവർ എന്ന് 21ാം വചനത്തിൽ പ്രസ്താവിച്ചത് അവരിലുള്ള നേതാക്കളെയും ധനികന്മാരെയും കുറിച്ചാകുന്നു. പാമരന്മാരും സാധാരണക്കാരും അവരെ അനുകരിക്കുകയും പ്രേരണകൾക്ക് വഴിപ്പെടുകയും ചെയ്തു. ഇതാണ് 24ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നൂഹ്നബി അലൈഹിസ്സലാം എന്തുതന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ ദൈവങ്ങളെ വിട്ടുകളയരുതെന്ന് നേതാക്കൾ മറ്റുള്ളവരെ നിർബന്ധിച്ചു. വിഗ്രഹങ്ങളെ ഉദ്ദേശിച്ചാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞതെന്ന് സ്പഷ്ടമാണ്. അവയിൽ കൂടുതൽ പ്രധാനപ്പെട്ട 5 എണ്ണത്തിൻ്റെ പേരുകളത്ര 23ാം വചനത്തിൽ കാണുന്നത്. സജ്ജനങ്ങളായിരുന്ന ചില ആളുകൾ മരണപ്പെട്ട ശേഷം പിശാചിൻ്റെ പ്രേരണയനുസരിച്ച് ആദ്യം അവരുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെടുകയും ക്രമേണ അവ ആരാധ്യ ദൈവങ്ങളായി മാറുകയുമാണുണ്ടായതെന്നും ഇതേ പേരുകളിലുള്ള വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ അറബികൾക്കിടയിലും പ്രചാരത്തിൽ വന്നുവെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവക്കു പുറമെ ലാത്ത, ഉസ്സ, മനാത്ത മുതലായ പല വിഗ്രഹങ്ങൾ അറബികൾക്ക് വേറെയും ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കൂടുതൽ വിവരം ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. നൂഹ്നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. അല്ലാഹു പറയുന്നു:
2: വചനം 25. വാക്കർത്ഥം: മിമ്മാ ഖത്വീആതിഹിം, അവരുടെ തെറ്റുകളാൽ, കുറ്റങ്ങളാൽ. ഉഗ്രിഖു,
0: അവർ മുക്കപ്പെട്ടു, അവർ നശിപ്പിക്കപ്പെട്ടു.
2: ഫഉദ്ഖിലു, എന്നിട്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു നാറൻ അഗ്നിയിൽ. ഫലം യജിദു, അപ്പോൾ അവർ കണ്ടെത്തിയില്ല, അവർക്ക് കിട്ടിയില്ല. ലഹും, അവർക്ക്. മിന്ദൂനില്ലാഹി, അള്ളാഹുവിനു പുറമെ. അൻസ്വാറ, സഹായികളെ.

0: അവരുടെ തെറ്റുകളാൽ തന്നെ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർ തങ്ങൾക്ക് അല്ലാഹുവല്ലാതെയുള്ള സഹായികളെ കണ്ടെത്തിയില്ല. വചനം 25 വിശദീകരണം. നൂഹ്നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കാതിരുന്ന ആ ജനത ഒന്നടങ്കം ജലപ്രളയത്തിൽ നശിച്ചുപോയതും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന അല്പം സത്യവിശ്വാസികളും അദ്ദേഹവും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കപ്പലിൽ കയറി രക്ഷപ്പെട്ടതും പ്രസിദ്ധമാണല്ലോ. ഇത് അവർക്ക് ലഭിച്ച ഐഹിക ശിക്ഷയാണ്. പരലോകത്തിലോ നരകാഗ്നിയും. ഇതെല്ലാം അവരുടെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ നിമിത്തമല്ലാതെ സംഭവിച്ചിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഫദ്ഖുലു നാറ, എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഖിയാമത്ത് നാളിൽ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെയും അവർ അതിന് അർഹരായി കഴിഞ്ഞിട്ടുള്ളതിനെയും ഉദ്ദേശിച്ചായിരിക്കാം. അല്ലെങ്കിൽ മുങ്ങി നശിച്ചതോടൊപ്പം തന്നെ അവരെ അള്ളാഹു യഥാർത്ഥത്തിൽ ഒരു അഗ്നിശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്നും വരാവുന്നതാണ്. ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ഫിർഔനെയും അവൻ്റെ ആൾക്കാരെയും സംബന്ധിച്ച് അവർ രാവിലെയും വൈകുന്നേരവും നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്നുണ്ടെന്ന് 40:46 വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ഇടക്കാലത്ത് ആലമുൽ ബർസഖ് വെച്ച് മനുഷ്യന് സുഖമയമോ ദുഃഖമയമോ ആയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഖബറിലെ ശിക്ഷ അക്കൂട്ടത്തിൽ പെട്ടതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസ് മുഖേനയും സ്ഥാപിതമായിട്ടുള്ളതാണ്. അപ്പോൾ ജലപ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടതു മുതൽ ആ ജനതയും ഫിറാവിൻ്റെ ആൾക്കാരെ പോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഗ്നിശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഫദ്ഖുലു, എന്നിട്ട് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാക്കിൻ്റെ ആദ്യത്തിൽ കാണുന്ന അവ്യയം ഫ നോക്കുമ്പോൾ മുങ്ങി നശിച്ചതിൻ്റെ ഉടനെ തന്നെ അഗ്നിപ്രവേശനവും സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുവാനാണ് ന്യായം കാണുന്നത്. കൂടാതെ മുക്കി നശിപ്പിച്ചതിനെക്കുറിച്ചും അഗ്നിയിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ചും രണ്ടും തന്നെ ഭൂതകാലക്രിയ അൽമാദി ഉപയോഗിച്ചാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നതും. അല്ലാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തു നൂഹ് 19-25 വരെയുള്ള വചനങ്ങൾ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 125-126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

وإذ جعلنا البيت وإذ جعلنا ഇവിടെ ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് അല്ല വഇദ്. ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅൽന ജഅൽന ബൈത മസാബതൻ. മസാബത്തല്ല സീനല്ല ഥ. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത് മസാബതൻ ലിന്നാസ്. തൻവീന് ശേഷം ലാം ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മസാബതൻ ലിന്നാസ് മസാബതൻ ലിന്നാസി നൂന് ശദ്ദ് മണിക്കണം. വ അംന അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ. വ അംന വ അംന അല്ല വ അംന. കൂട്ടി ഒതുകയാണെങ്കിൽ വ അംന വത്തഖിദു ഇത് ഗം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. واتخذوا واتخذوا من مقام نون ساكنه ശേഷം മീം ഇത് ഗംബിഗുന്ന നൂനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം മഖാമി മഖാമി ഖാഫ് മഖാമി ഇബ്രാഹിമ ഇബ്രാഹിമ മുസല്ല നിർത്തുകയാണെങ്കിൽ മുസല്ല കൂട്ടി ഒതുകയാണെങ്കിൽ മുസല്ലൻ വഅഹിദിന وعهدنا عين فتح هاء كسر പിന്നെ ദാലിന് സുക്കൂൺ. ഇവിടെ വളരെ അധികം ശ്രദ്ധിക്കണം. وعهدنا وعهدنا ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതണം. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇത്. وعهدنا الى الى ابراهيم. ഈ രണ്ട് നീട്ടലും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് വരുന്നത്. അതുകൊണ്ട് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. വഅഹിദിന ഇല ഇബ്രാഹിമ വ ഇസ്മാഈല. ഇബ്രാഹിം ബാഇനെ ഖൽഖല ചെയ്യണം. ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്മാഈല വ ഇസ്മാഈല. ഹംസ ഉച്ചരിക്കരുത്, ഐനാണ്. വ ഇസ്മാഈല ൂന് ശേഷം ഇഖ്ഫാം അവ്യക്തമാക്കി മണിക്കണം. ത എന്ന അക്ഷരം ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ഇഖ്ഫാ ബിഗുന്നയാണ്, പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം ത ആയതുകൊണ്ട്. ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. طهر بيتي ഇവിടെ طهر بيتي എന്ന് പറയുന്നത് طهر എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. بيتي للطائفين بيتي يا ان فتحാണ്, ശ്രദ്ധിക്കണം. بيتي എന്നല്ല بيتي للطاء طاء مخرج الطباق എന്ന صفته നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് للطاء. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ. ലിത്തോഫീന മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ലിത്തോഫീന വൽആകിഫീന വർറുക്കഇ റാഇനും കാഫിനും ശദ്ദുണ്ട്. വർറുക്കഇ സുജൂദ് അടുത്തായത്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ رَبِّ اجْعَلْ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا هَذَا بَلَدًا بَلَدًا آمِنًا تنوين الشاشم همزة إظهار وليواكي وچريكنا بَلَدًا آمِنًا إنه پريرده بَلَدًا آمِنًا همزة كرتيمائت وچريكنا آمنا وارزق അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന, കൂട്ടി ഒതുകയാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിന വർസുഖ് വർസുഖ് സ എന്ന അക്ഷരത്തിന് ദമ്മ്, ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു, ഖാഫ് ശരിക്കും കേൾക്കണം, ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിന് ഖൽഖല, ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, ഖൽഖലയുടെ അക്ഷരം. സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു അഹ്ലഹു മിനസ് സമറാത്തി, സമറാത്തല്ല
മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല മൻ ആമന. മിൻഹും ബില്ലാഹി, സുക്കൂനുള്ള മീമിന് ശേഷം ബാഉ വന്നാൽ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ അല്ല ആഖിർ, ഹംസ ഉച്ചരിക്കണം. വൽ യൗമിൽ ആഖിർ. ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു ഐൻ ദമ്മ, فأمتعه قليلا ثم قليلا اخفض بغنى تنوين الشاشم ثاء افكتما كما نكرم بنا ثم ميمن شد ثم اضطره لا ثم اضطره اضضاد بنا الطاء اضطره اضطره الى ഇവിടെ മദ്ദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്. മദ്ദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇലാ അദാബിൻ നാർ, നൂൻ ശദ്ദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ, വബിസൽ മസീർ റായിനെ തർഖീഖ് ചെയ്യണം.

0: ഇതിൽ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാമധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാമധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

0: ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. ഓരോ ദിനവും വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ, അതിലെ വചനങ്ങളെ ആവർത്തനങ്ങൾ കൊണ്ട് മനഃപാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള പാരായണം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണം നമ്മൾ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി. സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുന്നു, ഓരോ വചനങ്ങളും വ്യത്യസ്തങ്ങളായ ആവർത്തനങ്ങളോടെ കേൾക്കുമ്പോൾ അതിനോടൊപ്പം പാരായണം ചെയ്യാനും പരമാവധി അവയിലെ വചനങ്ങളെ മനഃപാഠമാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ഇബ്രാഹിമിലെ 42 മുതൽ 52 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് നാസർ അൽ ഖത്താമി.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാദിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

فضله ولتبتغوا من فضله ولعلكم تشكرون.

وهدى ورحمة لقوم يوقنون. أم حسب الذين اجترحوا السيئات أن

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാതിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്തുബൈത്തി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ്
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: Peace Radio, tuned to reality.
4: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തെൻസിലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: ജസാകും അല്ലാഹു ഖൈറ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫാത്തിലെ 112-ാമത്തെ ആയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള സംസാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما മുഹ്സിനു വളിമുൽ ലിനഫ്സിഹി മുബീൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 112 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 111-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് തന്നെയാണ് 112-ാമത്തെ വചനത്തിലും പരാമർശിക്കുന്നത്. വബശ്ശർനാഹു, അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. ബി ഇസ്ഹാഖ, ഇസ്ഹാഖിനെക്കുറിച്ച്. നബിയൻ, ഒരു പ്രവാചകനായിക്കൊണ്ട്. മിനസ്വാലിഹീൻ, സദുവൃത്തരിൽപ്പെട്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നതിനിടയിൽ അള്ളാഹു അദ്ദേഹത്തോട് ബലി നൽകാൻ കൽപ്പിച്ചത്, സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് കൽപ്പന നൽകിയത് ഏതു പുത്രനെയായിരുന്നു എന്ന വിഷയത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് കാണാൻ സാധിക്കും. ചില മുഫസ്സിരുകൾ പറയുന്നത് അത് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ആയിരുന്നു എന്നാണ്. ഇമാം തബരി റഹ്മഹുള്ളയെ പോലെയുള്ള മുഫസ്സിരുകൾ ആ അഭിപ്രായമാണ് പ്രാധാന്യപൂർവ്വം കൊടുക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക മുഫസ്സിരുകളും അതേപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു ബലി നൽകാൻ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ച ഇബ്രാഹിം നബിയുടെ മകൻ എന്നതാണ്. ഈ വചനം അതിന് തെളിവുകൂടിയാണ്. അഥവാ ഇസ്മായിൽ നബിയുടെ ബലിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് വബശ്ശർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖിനെക്കുറിച്ച് മുഫസ്സിരുകൾ പറയുന്നു, ഫഹൽ യുഅഖലു ബഅദ ഹാദാ അൻ യുഖാല ഇന്ന ദബീഹ കാന ഇസ്ഹാഖ്. ഈ വചനം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത് ചിന്തനീയമല്ല. ഇസ്ഹാഖാണ് ബലി നൽകപ്പെട്ട, അല്ലെങ്കിൽ ബലി നൽകപ്പെടാൻ വേണ്ടി പറഞ്ഞ മകനെന്നത്. അദ്ദബീഹ് ഹുവ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ബലി നൽകാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, അറുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത് അത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാകുന്നു. ലിഅന്ന അല്ലാഹു തആല ബശ്ശറ ഇബ്രാഹീമ, കാരണം അള്ളാഹു ഇബ്രാഹീമിന് സന്തോഷവാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ ബഅദൽ ഇൻതിഹാഇ മിന ദബ്ഹ്, അറുക്കാൻ വേണ്ടി പറഞ്ഞ അതിനു ശേഷമാണ് അള്ളാഹു ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത്. വകാനത്ത് ഹാദിഹിൽ ബിഷാറ ബഅദുമ ജസാഹുല്ലാഹു ബിഹി ഫി ദുനിയാ അലാ ഇസ്തിസ്ലാമിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് കൽപ്പിച്ച കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിൻ്റെ പ്രതിഫലമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. വകാനത്തിൽ ബിഷാറ ലമ്മാ ജാഅത്തിൽ മലായികത്തു ഇഹ്ലാക്കിഹി ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ആ മലക്കുകളാണ് ഇസ്ഹാഖ് എന്ന പ്രവാചകനെ കൊണ്ട് എന്ന പുത്രനെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സന്തോഷവാർത്ത അറിയിച്ചത്. സൂറത്ത് ഹൂദിലെ 69 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്രാ, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിൻ്റെ അടുക്കൽ വന്നു. ഖാലൂ സലാമ, അവർ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഖാല സലാം, അദ്ദേഹവും സലാം മടക്കി. ഫമാ ലബിസ അജാ ബിഇജ്ലിൻ ഹനീദ്, ഒട്ടും താമസിയാതെ അദ്ദേഹം പൊരിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും, അവരുടെ കൈകൾ ആ പാത്രത്തിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി. വഔജസ മിൻഹും ഖീഫ, അദ്ദേഹത്തിന് ഭയം അനുഭവപ്പെട്ടു. ഖാലൂ ലാ തഖഫ്, അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, തീർച്ചയായും ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു. വംറഅതുഹു ഖായിമതു ഫദഹികത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ ചിരിച്ചു. فبشرناها بإسحاق ومن وراء إسحاق يعقوب, അപ്പോൾ അവർ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു. ഇസ്ഹാഖിന് ശേഷം യഅ്ഖൂബിനെ കൊണ്ടും. ഖാലത് യാ

അജീബ്. അവർ പറഞ്ഞു, കിഴവിയായ ഞാൻ പ്രസവിക്കുകയോ? എൻ്റെ ഭർത്താവട്ടെ വയോവൃദ്ധനുമായിരിക്കുന്നു. ഇന്നഹാദാ ലശൈഉൻ അജീബ്, തീർച്ചയായും ഇത് ഒരു അത്ഭുതകരമായ കാര്യമാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കാൻ വന്നത് ലോത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകളായിരുന്നു എന്നാണ് സൂറത്തുൽ ഹൂദിലെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നു, വബശ്ശർനാഹു ബി ഇസ്ഹാഖ, ബശ്ശർനാ ഇബ്രാഹീമ ബി ഇസ്ഹാഖ, യഅനി അഅലംനാഹു ബിഹി അലാ വജ്ഹിൻ യസുറു ബിഹി. ആ പദപ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു. ബഅദൽ ബിഷാറത്തിൽ ഊല ബി ഇസ്മായിൽ, ആദ്യത്തെ സന്തോഷവാർത്തയ്ക്ക് ശേഷം അഥവാ ഇസ്മായിലിനെ കൊണ്ടുള്ള സന്തോഷവാർത്തയ്ക്ക് ശേഷം. വലിഹാദ കാന ഇസ്മായിലു അക്ബറു മിൻ ഇസ്ഹാഖ് അലൈഹിമസ്സലാം, അതുകൊണ്ട് തന്നെ ഇസ്ഹാഖിനേക്കാൾ മൂത്ത ആളാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, മിനസ്വാലിഹീൻ ഐ അൽ ഖായിമീന ബിഹഖില്ലാഹി തആല വഹഖി ഇബാദിഹി. സ്വാലിഹീങ്ങളിൽ പെട്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട കരാറും അല്ലെങ്കിൽ കടമകളും അതേപോലെ തന്നെ മനുഷ്യരോട് കാണിക്കേണ്ട കരാറുകളും കടമകളും നിർവഹിക്കുന്ന ആൾ എന്നതാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, വബശ്ശർന ഇബ്രാഹീമ ബിവലദിഹി ഇസ്ഹാഖ, അള്ളാഹു ഇബ്രാഹിം നബിക്ക് മകനെക്കൊണ്ട് അഥവാ ഇസ്ഹാഖ് എന്ന പുത്രനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു. നബിയ്യം മിനസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ട്. ജസാഅൻ ലഹു അലാ സബ്രിഹി വറിദാഹു ബി അംരി റബ്ബിഹി വതാഅതിഹി ലഹ, അദ്ദേഹത്തിൻ്റെ ക്ഷമക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് അനുസരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച സന്തോഷവാർത്തയായിരുന്നു ഇത്. തുടർന്ന് 113-ാമത്തെ വചനത്തിൽ പറയുന്നു, വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ് وَمِن ذُرِّيَّتِهِمَا مُحْسِنٌ وَظَالِمٌ لِنَفْسِهِ مُبِينٌ وَبَشَّرْنَاهُ نَام بَرَكَتُ نَلْغِي وَبَارَكْنَا عَلَيْهِ نَام بَرَكَتُ نَلْغِي عَلَيْهِ أَدَّهَتِنَّ وَعَلَى إِسْحَاقُ إِسْحَاقِنُمْ وَمِن ذُرِّيَّتِهِمَا അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട് മുഹ്സിനുൻ സുഹൃദൻ സൽഗുണവാൻ വലാലിമുൻ അക്രമിയും ലിനഫ്സിഹി തന്നോട് തന്നെ സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവൻ മുബീൻ സ്പഷ്ടമായ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ ബറക്കത്ത് ചെയ്ത കാര്യമാണ് ഈ വചനത്തിൽ ആദ്യമായി പറയുന്നത്. വബാറക്നാ അലൈഹി, ഈ ഇബ്രാഹിം നബിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു, അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. വഅലാ ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ മേലും അള്ളാഹു ആശീർവാദം നൽകി അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്തു. പിന്നീട് വമിൻ ദുര്രിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിലും അവരിലുണ്ട് മുഹ്സിനുൻ വലാലിമുൻ ലിനഫ്സിഹി മുബീൻ, സുഹൃദം ചെയ്തവനുമുണ്ട് സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവനുമുണ്ട്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, വഅൻസൽനാ അലൈഹിമാ അൽ ബറക, അള്ളാഹു അവർ രണ്ടുപേരുടെയും മേൽ അനുഗ്രഹം ചെയ്തു. വമിൻ ദുര്രിയ്യതിഹിമാ, ആ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട് അഥവാ ഇസ്മായിലി പരമ്പരയിലും ഇസ്ഹാഖ് പരമ്പരയിലും ഉണ്ട്. മൻ ഹുവ മുത്തീഉൻ ലിറബ്ബിഹി, റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട്. മുഹ്സിനുൽ നഫ്സിഹി,
സ്വന്തത്തോട് എഹ്സാൻ ചെയ്യുന്നവരുണ്ട്. വമൻ ഹുവ ളാലിമുൻ ലഹാ, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യുന്നവരുമുണ്ട്. ളുൽമൻ ബയ്യീനൻ, വ്യക്തമായ അക്രമം ചെയ്യുന്നവർ. ബികുഫ്രിഹി വ മഅസിയതിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ളുൽമ് ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിലെ

സമൂഹങ്ങളുടെ മേലും, മിമ്മൻ മഅക താങ്കളുടെ കൂടെയുള്ള, വ ഉമമുൻ മറ്റു ചില സമൂഹങ്ങൾ, സനുമത്തിഉഹും നാം അവർക്ക് തുച്ഛമായ അനുഗ്രഹങ്ങൾ നൽകും, സുഖം നൽകും, സുമ്മ യമസ്സുഹും പിന്നെ അവരെ ബാധിക്കും, മിന്ന നമ്മിൽ നിന്ന് അദാബുൻ അലീം വേദനയേറിയ ശിക്ഷകൾ. ഇവിടെ ഇബ്രാഹീമി പരമ്പരയിലുള്ള ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ രണ്ട് പുത്രന്മാരായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും സന്താന പരമ്പരകൾ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും നല്ലവരോ എല്ലാവരും ദുഷിച്ചവരോ അല്ല. ആ കൂട്ടത്തിൽ നല്ലവരുമുണ്ട് ദുഷിച്ചവരുമുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമിൻ ദുരിയത്തിഹിമ അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട് മുഹ്സിനുൻ സുഹൃദവാൻ സൽഗുണമുള്ളവൻ, വളാലിമുൻ അതേപോലെ തന്നെ അക്രമിയുമുണ്ട് ലിനഫ്സിഹി സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവരുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ അള്ളാഹുവിൻ്റെ പരാമർശം, ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും ഏത് ആളിലേക്ക് ചേർത്തപ്പെടുന്നവരിലും നല്ലവരുമുണ്ടാകാം ദുഷിച്ചവരുമുണ്ടാകാം. ഞങ്ങളാകുന്നു ഈ പ്രവാചകൻ്റെ പിൻതലമുറക്കാർ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പല ജനവിഭാഗങ്ങളെയും കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ജൂതന്മാർ പറഞ്ഞു അദ്ദേഹം യഹൂദിയാകുന്നു, ക്രിസ്ത്യാനികൾ പറഞ്ഞു അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നു. അള്ളാഹുവിൻ്റെ മറുപടി, മാ കാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയോ ക്രിസ്ത്യാനിയോ അല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുമല്ല, മറിച്ച് അദ്ദേഹം ഇർജുമാനസനായ ശരിയായ മുസ്ലിമാകുന്നു. മാത്രമല്ല, തങ്ങളാകുന്നു ഇസ്ഹാഖ് പരമ്പരയിൽപ്പെട്ട ആളുകൾ, തങ്ങളാകുന്നു പ്രവാചക ശൃംഖലയുടെ പൈതൃകം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവർ എന്നൊക്കെ വാദിക്കുന്ന വേദക്കാർ. അവർ പറയുന്നു ഇബ്രാഹിം നബിയുടെ പിൻതലമുറക്കാരാകുന്നു ഞങ്ങൾ, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രവാചകന്മാരുടെ ശൃംഖലയുടെ ആ ശൃംഖലയുടെ പിൻഗാമികൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഞങ്ങളാകുന്നു എന്നൊക്കെ പറയുന്നവരോട് സൂറത്ത് ആലി ഇംറാനിൽ 68-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊ. തീർച്ചയായും മനുഷ്യരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ഏറ്റവും ബന്ധമുള്ളത് ലല്ലദീന തബഊഹു അദ്ദേഹത്തെ പിൻപറ്റിയവരാകുന്നു. വഹാദൻ നബിയു വല്ലദീന ആമനു അതുപോലെ തന്നെ ഈ പ്രവാചകൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുമാകുന്നു. യഥാർത്ഥത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന മാർഗം അവലംബിച്ചവരാകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ഞങ്ങൾ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആളുകളാകുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, യഥാർത്ഥ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആളുകളാവണമെങ്കിൽ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഇത്തിബാ ചെയ്തുകൊണ്ട് അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക. കേവലം അവകാശവാദം കൊണ്ട് ഒരാൾക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. ഈ വചനം ധാരാളം ഗുണപാഠങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ ആ വചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും അമ്പിയാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും.

0: ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുത്തബിഈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 112 വചനത്തിന്റെ വിവരണവും വിശദീകരണവും സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: بسم الله الرحمن الرحيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. സൂറത്തുൻ നോഹിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
2: അധ്യായം 71, സൂറത്തു നോഹ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വചനം 1, വാക്കർത്ഥം. ഇന്ന അർസൽന, നിശ്ചയമായും നാം അയച്ചു. നൂഹൻ, നൂഹിനെ. ഇല കൗമിഹി, തൻ്റെ ജനതയിലേക്ക്. അൻ അൻദിർ, നീ താക്കീത് ചെയ്യുക എന്ന്. കൗമക, നിന്റെ ജനതയെ. മിൻ ഖബ്ലി, മുമ്പായി. അൻ യതിയഹും, അവർക്ക് വരുന്നതിന്. അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ.

0: നിശ്ചയമായും നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് റസൂലായി അയച്ചു. നിന്റെ ജനതക്ക് വേദനയേറിയ വല്ല ശിക്ഷയും വരുന്നതിന് മുമ്പായി നീ അവരെ താക്കീത് ചെയ്യണം എന്ന് കൽപ്പിച്ചുകൊണ്ട്. വചനം രണ്ട്, വാക്കർത്ഥം. ഖാല യാ ഖൗം, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇന്നി, നിശ്ചയമായും ഞാൻ, ലഖും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരനാണ്, മുബീൻ, സ്പഷ്ടമായ.
1: قال يا قوم إني لكم نذير مبين.
0: അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു. വചനം മൂന്ന്, വാക്കർത്ഥം. അനിഅബുദു, നിങ്ങൾ ആരാധിക്കണമെന്ന്, അല്ലാഹ, അല്ലാഹുവിനെ, വത്തഖൂഹു, അവനെ സൂക്ഷിക്കുകയും വേണം, വ അതീഉൻ, എന്നെ അനുസരിക്കുകയും ചെയ്യണം.
1: അനിഅബുദുല്ലാഹ വത്തഖൂഹു വ അതീഉൻ,
0: നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ എന്ന്. വചനം നാല്, വാക്കർത്ഥം. യഗ്ഫിർ ലക്കും, എന്നാൽ അവൻ നിങ്ങൾക്ക് പുറത്തു തരും, മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും, വയുഅഖിർക്കും, നിങ്ങളെ പിന്തിച്ച് ഒഴിവാക്കി തരികയും ചെയ്യും, ഇലാ അജലിൻ, ഒരു അവധി വരെ, മുസമ്മ, നിശ്ചയിക്കപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട, ഇന്ന അജലല്ലാഹി, നിശ്ചയമായും അല്ലാഹുവിൻ്റെ അവധി അഥവാ അല്ലാഹു നിശ്ചയിച്ച അവധി, ഇദാ ജാഅ, അത് വന്നാൽ, ലാ യുഅഖ്ഖറു, അത് പിന്തിക്കപ്പെടുന്നതല്ല, ലൗ കുന്തും, നിങ്ങളായിരുന്നെങ്കിൽ, തഅലമൂൻ, നിങ്ങൾ അറിയും.

0: എന്നാൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു തരുന്നതാണ്. നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവൻ നിങ്ങളെ ഒഴിവാക്കി പിന്തിച്ചു തരുന്നതുമാകുന്നു. നിശ്ചയമായും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമുള്ള അവധി വന്നാൽ അത് പിന്തിക്കപ്പെടുന്നതല്ല. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. 1 മുതൽ 4 വരെ വചനങ്ങളുടെ വിശദീകരണം. 950 വർഷം സ്വജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും അത്രയും കാലം ആ ജനങ്ങളിൽ നിന്ന് എതിർപ്പും പരിഹാസവും ഭീഷണിയും സഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പ്രവാചകവര്യനായ റസൂലത്രെ നൂഹ് നബി അലൈഹിസ്സലാം. അറിയപ്പെട്ടിടത്തോളം ഒരു സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട ഒന്നാമത്തെ റസൂലായിരുന്നു അദ്ദേഹം. ആ സമുദായമാകട്ടെ വിഗ്രഹാരാധനയിലും തോന്നിവാസത്തിലും മുഴുകിയവരും ധിക്കാര സ്വഭാവികളുമായിരുന്നു. ആ മഹാനുഭാവൻ അത്രയും കാലം അവരിൽ നടത്തിയ പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രവും അവരിലുണ്ടായ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലായി ഈ സൂറത്തിൽ അള്ളാഹു ചുരുക്കി വിവരിച്ചിരിക്കുന്നു. എല്ലാ റസൂലുകൾക്കും എന്ന പോലെ അദ്ദേഹത്തിനും പ്രബോധനം ചെയ്യേണ്ടിയിരുന്ന ദൗത്യ സന്ദേശം അള്ളാഹുവിനെ, അതെ അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം, അവൻ്റെ ദൂതൻ ഉപദേശിക്കുന്നത് അനുസരിക്കണം എന്നിത്രയും കാര്യങ്ങളായിരുന്നു. ഈ പ്രബോധനം സ്വീകരിക്കുന്ന പക്ഷം അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നും അവരുടെ നിശ്ചിത ആയുഷ്കാലാവധി വരെ അവർക്ക് സമാധാന ജീവിതം നൽകുമെന്നും അദ്ദേഹം അവരെ ഉപദേശിച്ചു. അല്ലാത്ത പക്ഷം അള്ളാഹുവിങ്കിൽ നിന്നുള്ള കഠിനമായ ഏതെങ്കിലും ശിക്ഷ മുഖേന അവർക്ക് നാശം സംഭവിക്കുമെന്നും അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരു ഒഴിവും ലഭിക്കുകയില്ലെന്നും അദ്ദേഹം അവരെ താക്കീത് ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും ആയുഷ്കാലത്തിൽ വർധനവ് ലഭിക്കുവാൻ കാരണമായേക്കുമെന്ന് പല മഹാന്മാരും ഈ 4-ാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കുടുംബബന്ധം പാലിക്കൽ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. സുലത്തുർ റഹീം തസീദു ഫിൽ ഉംർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുമുണ്ട്.
1: ബുഖാരി മുസ്ലിം.
0: പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ആയുസ് വർദ്ധിപ്പിക്കലും ചുരുക്കലും ഉണ്ടാകുമെന്ന് കാണിക്കുന്ന രേഖകൾക്ക് അവർ നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്. ആയുസ് വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ടുദ്ദേശ്യം ഉള്ള ആയുഷ്കാലം സമാധാനപരവും അഭിവൃദ്ധിയുള്ളതുമായിരിക്കുക എന്നും ആയുസ് ചുരുക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അത് ക്ലേശകരവും സമാധാനപരമല്ലാത്തതുമായിരിക്കുക എന്നുമാകുന്നു. 3-ാമതൊരു അഭിപ്രായം ഈ വിഷയത്തിലുള്ളത് ചില യുക്തിവാദക്കാരുടേതാണ്. അള്ളാഹു എല്ലാറ്റിനും ചില പൊതുവ്യവസ്ഥകൾ നിശ്ചയിച്ചു വച്ചിട്ടുള്ളതല്ലാതെ ഓരോരുത്തൻ്റെ കാലാവധിയും ആയുസ്സും പ്രത്യേകം പ്രത്യേകം മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചിട്ടില്ല. എല്ലാം ആ പൊതുവ്യവസ്ഥയനുസരിച്ച് നടമാടുന്നുവെന്ന് മാത്രമേയുള്ളൂ എന്നത്രേ അവരുടെ പക്ഷം. ഇത് ഖുർആനും ഹദീസിനും ഇസ്ലാമിക മൂല്യങ്ങൾക്കും യോജിക്കാത്തതാണ്. താനും
1: 950 കാലത്തെ
0: തുടർച്ചയായ പ്രബോധനത്തിൻ്റെ ചരിത്ര സംക്ഷേപം അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിലെ ഓരോ വാക്യവും ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഒന്ന് വായിച്ചു നോക്കുക.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തു നൂഹിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം കേട്ടുകഴിഞ്ഞത്.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക? അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: Peace Radio. Tune to reality.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: كسبتم ولا تسألون عما كانوا يعملون.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 19 മുതൽ 31 വരെ വചനങ്ങൾ പാരായണം ഹൈതമൽ ജദാനി.
1: أعوذ بالله من الشيطان الرجيم
2: ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അടുത്തതായി നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 49 മുതൽ 56 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തുൽ കഹഫിലെ 49.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം الشيخ عبد الرحمن العوسي.
2: بسم الله الرحمن الرحيم.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീല ദ്കുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീല ദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ യാഇന് ഫതഹാണ്, നിഅമതിയ നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതീ അല്ലതീ അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ദ ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഖാം ബി ഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്

വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഗാംബിഗുന്ന. അദലും വല തൻഫഉഹ, തൻഫഉഹ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻഫഉഹ ഐന ഹ, മഖ്റജുകൾ ശ്രദ്ധിക്കുക. ഐന തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതും വല, ഇവിടെയും ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതും വല, വല ഹും യുൻസ, യുൻസ. സാക്കിനാനൂന് ശേഷം സ്വാദ്, ഇഖ്ഫാം ബിഗുന്ന. പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വ ഇദിബ് തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വ ഇദിബ് തല, ബാഇന് സുക്കൂന്, ദാലിന് കസർ, വ ഇദി ദാലിന് കസർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വ ഇദിബ് തല, വ ഇദിബ് തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദിബ് തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീനു ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഫ അതമ്മഹുൻ, മീമിന് ശദ്ദ് മണിക്കണം, നൂന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫ അതമ്മഹുൻ, ഇങ്ങനെയാണ് മണിച്ചുകൊണ്ട് നിർത്തണം. എന്നാൽ ഫ അതമ്മഹുൻ ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫ അതമ്മഹുൻ. قال اني جاعلك للناس, للناس نون مشدد غنه, نون شدند മണിക്കണം. اماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം. اماما. قال ومن ذريتي, ساكن النون ശേഷം ذال اخفا بغنه, അവ്യക്തമാക്കി മണിക്കണം. ومن ذريتي, ഇനി ذريتي റാഇന് ശദ്ദുണ്ട്, എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി, അഹ്ദി. ഖാല ലാ യനാലു അഹ്ദി ദാലിമീൻ, ദാലിമീൻ അല്ല, ദ അഹ്ദി, ദ അഹ്ദി ദാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്തു നബ ഒന്ന് മുതൽ 41 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.

ما القارعة وما أدراك ما القارعة وما

فهو في عيشة راضية، فهو في عيشة راضية. وأما من خفت موازينه، وأما

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 535 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശേഖ് സയ്യിദ് അൽ ഖാമിദി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറം മസ്ജിദുകളിൽ നിന്ന് ഇമാമുമാർ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി പാരായണം നിർവഹിക്കുന്ന ഭാഗങ്ങളെ കൃത്യമായി കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഹറമൈൻ ലൈവിൽ മക്ക ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീല പാരായണം നിർവഹിച്ച സൂറത്തു തൗബയുടെ 64 മുതൽ 74 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മദീന ഹറമിൽ നിന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി പാരായണം നിർവഹിച്ച സൂറത്തു മുഹമ്മദിലെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം.

0: അല്ലാഹു അക്ബർ.
1: മാഷാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ വിശുദ്ധ ഖുർആൻ പാരായണം.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനും ഒപ്പം പാരായണം ചെയ്യാനുമുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 100 മുതൽ 102 വരെയുള്ള വചനങ്ങൾ, അതിൻ്റെ പാരായണം നമുക്ക് നിർവഹിക്കാം അധ്യാപകനോടൊപ്പം. പാരായണം നിർവഹിക്കുന്നത് الشيخ خليفة الطنيجي.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 100, 101, 102 വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ശൈഖ് ഖലീഫ തുനൈജി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിലൂടെ ഓരോ ദിവസങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ മസദ്.
3: അധ്യായം 111, സൂറത്തുൽ ലഹബ്. ഈ അധ്യായത്തിന് സൂറത്തു തബ്ബത്ത് എന്നും സൂറത്ത് അൽ മസദ് എന്നും പേരുണ്ട്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
4: സൂറത്ത് ഷുഅറയിലെ 214 സൂക്തമായ വൻസിർ അഷീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന വചനം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സഫാ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി, ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുവാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് അവരെ പൊതുവായും ഓരോരുത്തരെ പേര് വിളിച്ചും പ്രത്യേകം പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനിയുടെ പിതൃവ്യനായ അബൂ ലഹബ് കൈകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: തബ്ബൽ ലകയാ സായിറുൽ യൗം അലിഹാസ ജമാഅത്തന, എല്ലാ നാളുകളിലും അഥവാ കാലം മുഴുവനും നിനക്ക് നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവത്തിന്റെ പൂർണ്ണരൂപം സൂറത്ത് ഷുഅറയിൽ നാം ഉദ്ധരിച്ചിരിക്കുന്നു.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: തബ്ബത്ത്, നശിക്കട്ടെ, വലയട്ടെ, നഷ്ടപ്പെട്ടു. യദാ അബീ ലഹബ്, അബൂലഹബിന്റെ ഇരുകരങ്ങൾ, കൈകൾ. വറ്റബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു, അവനും നശിക്കട്ടെ.
6: തബ്ബത് യദാ അബീ ലഹബിൻ വതബ്,
3: അബൂലഹബിന്റെ ഇരുകരങ്ങൾ നഷ്ടമടഞ്ഞു നശിക്കട്ടെ, അവൻ ശാപമടഞ്ഞു നശിച്ചു താനും.
5: വചനം 2.
3: മാ അഗ്ന, പര്യാപ്തമാക്കിയില്ല, ഉപകാരപ്പെട്ടില്ല, ഐശ്വര്യമാക്കിയിട്ടില്ല. അൻഹു മാലുഹു, അവനു അവന്റെ ധനം. വമാ കസബ്, അവൻ സമ്പാദിച്ചതും.
6: മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്,
3: അവനു അവന്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതും ഉപകാരപ്പെട്ടിട്ടില്ല.
5: വചനം 3.
3: സയസ്ല, വഴിയെ അവൻ കടന്നെരിയും. നാറൻ, ഒരു അഗ്നിയിൽ. ദാത്ത ലഹബ്, ജ്വാലയുള്ളതായ.
6: സയസ്ല നാറൻ ദാത്ത ലഹബ്,
3: ജ്വാലയുള്ളതായ ഒരഗ്നിയിൽ അഥവാ നരകത്തിൽ അവൻ വഴിയെ കടന്നെരിയും.
5: വചനം 4.
3: വംറഅതുഹു, അവന്റെ സ്ത്രീയും ഭാര്യയും. ഹമ്മാലത, ചുമട്ടുകാരി. അൽഹത്തബ്, വിറക്.
6: വംറഅതുഹു ഹമ്മാലത ൽഹത്വബ്
3: അവന്റെ ഭാര്യയും അതെ ആ വിറകു ചുമട്ടുകാരി അവളും കടന്നെരിയും.
5: വചനം അഞ്ച്.
3: ഫീ ജീദിഹ അവളുടെ കഴുത്തിലുണ്ട്, കഴുത്തിലുണ്ടാകും. ഹബ്ലുൻ ഒരു കയർ. മിം മസദ് ഈത്തപ്പന നാരിന്റെ ചൂടിയുടെ പിരിച്ച ചൂടി കൊണ്ടുള്ള.
6: ഫീ ജീദിഹ ഹബ്ലും മിം മസദ്
3: അവളുടെ കഴുത്തിൽ ഈത്ത നാരിനാൽ പിരിച്ച ഒരു ചൂടിക്കയർ ഉണ്ടായിരിക്കും.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യൻ അബൂലഹബിന്റെ സാക്ഷാൽ പേർ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുൽ ഉസ്സ എന്നത്രേ. അബൂലഹബിന്റെ മുഖം വളരെ ശോഭയും തെളിവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ചൊലിക്കുന്ന മുഖമുള്ളവൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പേര് വന്നത്. മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ പ്രബോധനം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി പ്രത്യക്ഷപ്പെട്ടു. മരണം വരെ കഠിന വൈരം തുടരുകയും ചെയ്തു. അബൂലഹബിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബും. എന്നാൽ അദ്ദേഹം തിരുമേനിയുടെ വാത്സല്യം നിറഞ്ഞ രക്ഷാകർത്താവായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം ശിർക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തിരുമേനിയെ മരണം വരെ തന്നാൽ കഴിയും വിധം സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അബൂലഹബാകട്ടെ ചുരുങ്ങിയ പക്ഷം സ്വന്തം സഹോദരപുത്രനെന്ന നിലക്ക് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്തില്ല. നേരെ മറിച്ച് കിട്ടിയ അവസരമെല്ലാം തിരുമേനിയെ ഉപദ്രവിക്കുവാനും അപമാനിക്കുവാനും വിനിയോഗിക്കുകയാണ് ചെയ്തത്. തിരുമേനിയും അബൂലഹബും അയൽവാസികളുമായിരുന്നു. തിരുമേനിയുടെ വാതിൽക്കൽ മലിനവസ്തുക്കൾ വലിച്ചിടുവാനാണ് ആ അയൽപക്കബന്ധം ആ മനുഷ്യൻ ഉപയോഗിച്ചത്. ഖുറൈശികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ ഉപദ്രവം നടത്താനുള്ള സാഹചര്യവും കഴിവും അവനുണ്ടായിരിക്കുമല്ലോ. റബീഅത്ത് ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജാഹിലിയത്തിലായിരുന്ന അവസരത്തിൽ ദുൽമജാസ് ഉത്സവ ചന്തയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നത് ഞാൻ കാണുകയുണ്ടായി. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. മുഖപ്രകാശമുള്ളവനും കോങ്കണ്ണനും അഥവാ കണ്ണുചരിച്ചു നോക്കുന്നവനും ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നഹു സ്വാബിഉൻ കാദിബുൻ, ഇവൻ മതം മാറിയവനാണ്, കള്ളം പറയുന്നവനാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ മനുഷ്യനും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇയാളെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂലഹബാണെന്ന് ആളുകൾ പറഞ്ഞു. അഹമ്മദ് തൊബറാനി. ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കേണ്ടിയിരുന്ന അബൂലഹബ് ഇത്രയും നീചവും നികൃഷ്ടവുമായ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം അവൻ്റെ പേരെടുത്തു പറഞ്ഞ് തുറന്ന ഭാഷയിൽ തന്നെ അല്ലാഹു അവനെ ശപിച്ചാക്ഷേപിച്ചത്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ചില കഠിന മുശ്രിക്കുകളെപ്പറ്റി ഖുർആനിൽ പ്രസ്താവിച്ചു കാണാം, പക്ഷേ അവരുടെയൊന്നും പേരെടുത്തു പറയാറില്ല. അവനോട് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പാണല്ലോ ഇത് കാണിക്കുന്നത്. പ്രവാചകന്റെ അടുത്ത ബന്ധുവായിരുന്നാൽ പോലും പ്രവാചക ദൗത്യത്തെ ധിക്കരിക്കുന്നവരോട് അള്ളാഹുവിന്റെ കോപം വമ്പിച്ചതായിരിക്കുമെന്നും ഇതു വ്യക്തമാക്കുന്നു. അബൂലഹബിന്റെ ഭാര്യയും അബൂലഹബിന് തികച്ചും യോജിച്ച ഒരു ഭാര്യയായിരുന്നു. ഉമ്മു ജമീൽ എന്നാണ് പേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി സ്വഭർത്താവിന്റെ സംരംഭങ്ങളിൽ അവൾ അവനെ സഹായിക്കുമായിരുന്നു. അവൾക്ക് സ്വന്തമായി കഴിയുന്നത് പുറമേയും ചെയ്യും. തൻ്റെ തോഴിമാരായ സ്ത്രീകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി കുറ്റവും കുറവും പറഞ്ഞ് പ്രചരിപ്പിക്കുക, തിരുമേനി നടക്കുന്ന വഴിയിൽ ഞെരിഞ്ഞിൽ മുള്ളിൻ്റെയും മറ്റും ഭാണ്ഡങ്ങൾ കൊണ്ടുവന്നിടുക, തിരുമേനിയെയും അനുയായികളെയും കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കുക മുതലായവ അവളുടെ വകയായിരുന്നു. ഇക്കാരണത്താൽ അവളും അല്ലാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും പാത്രമായിത്തീർന്നു. രണ്ടുപേർക്കും ഇഹത്തിലും പരത്തിലും നാശമാണുള്ളതെന്നും അവരെ കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ച് വിലപിക്കേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സന്തോഷവാർത്തയും ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും ജീവിച്ചിരിക്കെ തന്നെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം. വിവരം അറിഞ്ഞ് ഉമ്മു ജമീൽ രോഷാകുലയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് അസഭ്യം പറഞ്ഞതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫായിൽ വെച്ച് കുടുംബാംഗങ്ങളെ താക്കീത് ചെയ്തപ്പോൾ അബൂലഹബ് തബ്ബല്ലക്ക നിനക്ക് നാശം എന്ന് പറയുകയുണ്ടായല്ലോ. കഠിനമായ പ്രതിഷേധവേളയിൽ ശപിച്ചു പറയാറുള്ള ഒരു വാക്കാണത്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലാഹു അവനെയും ശപിച്ചിരിക്കുകയാണ്. ഒന്നാം വചനത്തിലെ ആദ്യത്തെ ക്രിയ തബ്ബത്ത് അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥനാരൂപത്തിലും രണ്ടാമത്തെ ക്രിയ വതബ് അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വർത്തമാന രൂപത്തിലുമാണുള്ളത്. രണ്ടാമത്തെ വചനത്തിൽ അവൻ്റെ ധനം ഐശ്വര്യം സ്വാധീനം മക്കൾ മുതലായവയൊന്നും ഇഹത്തിൽ അവൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് ഉപകരിക്കുകയില്ലെന്നും പരലോകത്തിൽ അവ മൂലം യാതൊരു ഗുണവും ലഭിക്കുവാനില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ശാപം ഇഹത്തിൽ വെച്ച് മരണത്തിനു മുമ്പ് തന്നെ അവൻ അനുഭവിക്കുകയും ചെയ്തു. അവൻ്റെ ഉദ്ദേശമൊന്നും ഫലിച്ചതുമില്ല. അവൻ്റെ മകൻ ഉത്ബത്ത് ശാമിലേക്കുള്ള യാത്രയിൽ സിംഹത്തിന് ഇരയായി. അവന് അദസത്ത് എന്ന് പറയപ്പെടുന്ന പ്രമേഹക്കുരു പോലെയോ വസൂരി പോലെയോ ഉള്ള ഒരു രോഗം പിടിപെട്ടു. ദുർഗന്ധം നിമിത്തം ജനങ്ങൾ അടുക്കാതായി. ശവസംസ്കാരത്തിനു പോലും ആളെ കിട്ടാതെ കൂലിക്കാരാണത് എങ്ങനെയോ എടുത്തു മറച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് അല്പദിവസങ്ങൾക്കു ശേഷമായിരുന്നു അത്. താൻ ഒരു ഖുറൈശി നേതാവായിരുന്നിട്ടും ഭീരുത്വവും പിശുക്കും കാരണമായി ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല. പകരം തനിക്ക് കടക്കാരനായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതുമെല്ലാം തന്നെ അവന് ഇവിടെ ഉപകരിച്ചില്ല. പരലോകത്തിലാകട്ടെ, മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജ്വലിച്ചു പ്രകാശിക്കുന്ന ആ മുഖം കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുകയും ചെയ്യും. അതിൽ സംശയവും ഇല്ല. അബൂലഹബിനെ തുടർന്ന് അവനെ അനുകരിച്ചിരുന്ന അവൻ്റെ ഭാര്യയെയും ശാപത്തിൽ അവനോടൊപ്പം അള്ളാഹു പങ്കുചേർത്തിരിക്കുന്നു. വിറക് ചുമട്ടുകാരി ഹമ്മാലത്തൽ ഹതബ് എന്ന് വിശേഷിപ്പിച്ച് അവളെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഏഷണിയുമായി നടക്കുന്നവനെക്കുറിച്ച് അവൻ അയാൾക്കെതിരെ വിറകുണ്ടാക്കുകയാണെന്ന് അറബികൾ പറയാറുണ്ടെന്നും അതനുസരിച്ച് ഏഷണിക്കാരി എന്ന ഉദ്ദേശത്തിലാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നുമാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ളും മറ്റും ചുമന്നുകൊണ്ടുവന്നിരുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അവളുടെ കഴുത്തിൽ ഒരു പിരിച്ച ചൂടിക്കാരുണ്ടായിരിക്കും. ഫീ ജീദിഹ ഹബലും മിം മസദ് എന്ന വാക്യവും ഇതുപോലെ അവളുടെ നേർക്ക് അള്ളാഹുവിനുള്ള വെറുപ്പിന്റെ കാഠിന്യം പ്രകടമാക്കുന്നു. വിറകു ചുമക്കൽ ഏത് അർത്ഥത്തിലായാലും ആ വിറകു ചുമട്ടുകാരൻ അതിന് തക്ക കയറും കൊണ്ട് നടക്കുമല്ലോ. നരകത്തിൽ വെച്ചുള്ള അവളുടെ സ്ഥിതി വിവരിച്ചതാണത് എന്നാണ് പല മഹാന്മാരും പറയുന്നത്. അഥവാ കഴുത്തിൽ കയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനുമെതിരെ വിറക് ശേഖരിക്കുവാൻ മിനക്കെട്ടിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിലും അനുഭവപ്പെടുക എന്ന് സാരം. വല്ലാഹു ആലം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്. ഇന്ന് നാം കേട്ട അധ്യായം സൂറത്തുൽ മസദ്.
7: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: റസൂലുള്ളാഹ്.
0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സോഫാത്ത് 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على خير خلقه محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم وترك

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 108, 109, 110, 111 എന്നീ വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 107-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. 108-ാമത്തെ വചനം വതറഖ്ന, നാം ബാക്കിയാക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ, പിന്നീടുള്ളവരിൽ അഥവാ ഭാവി തലമുറകളിൽ അദ്ദേഹത്തിൻ്റെ മേൽ നാം സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു. ഐ അബഖൈന അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ സൽകീർത്തി, നല്ല പേര് പിന്നീടുള്ളവരിൽ നാം ബാക്കിയാക്കി. സനാഅൻ ഹസനൻ, നല്ല പുകഴ്ത്തൽ. ലോകത്ത് എല്ലാ മതക്കാരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച് വികലമായ വിശ്വാസങ്ങൾ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കിടയിലും സുസമ്മതനായ ഒരു പേരാകുന്നു ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടേത്. മക്കയിലെ മുശ്രിക്കുകൾ പോലും തങ്ങൾ ഇബ്രാഹീമീ മില്ലത്തിലാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ലോകത്ത് പല മതവിഭാഗങ്ങളും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പൈതൃകം, അദ്ദേഹത്തിൻ്റെ പിൻഗാമിത്വം അവർ അവകാശപ്പെടുന്നു. ഏതായിരുന്നാലും ലോകത്ത് ആ നാമം അത് പുകഴ്ത്തപ്പെടുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വഅബഖൈന ലിഇബ്രാഹീമ സനാഅ ഹസന, ഇബ്രാഹീം നബിയുടെ നല്ല പേര് നാം ബാക്കിയാക്കി. ഫിൽ ഉമമി ബഅദ, അദ്ദേഹത്തിന് ശേഷമുള്ള സമൂഹങ്ങളിൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചും ഈ സൂറത്തിൽ തന്നെ ഇതേ വചനം അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നു. വതറഖ്ന അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ മേൽ സൽകീർത്തി നാം പിൽക്കാലക്കാരിൽ ബാക്കിയാക്കി, ഉപേക്ഷിച്ചു. സൂറത്തു സ്വാഫാത്തിലെ 78-ാമത്തെ ഈ വചനത്തിൽ നൂഹ് നബിയെക്കുറിച്ചാണ് അല്ലാഹു ഈ നിലയിൽ പരാമർശിച്ചത്. ലോകത്ത് തൗഹീദിനു വേണ്ടി, അല്ലാഹുവിൻ്റെ ഏകത്വം പ്രബോധനം ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ ഷിർക്കിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ പര്യവസാനത്തെക്കുറിച്ചും, അവർ അപകടകരമായ അവസ്ഥയിലേക്കാണ് ചെന്നെത്തുക എന്നതും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രണ്ടു പ്രവാചകന്മാരാണല്ലോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അതേപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയും. ഇന്നും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും സലാമും ചൊല്ലുന്ന ആളുകൾ പോലും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആദർശം പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വൈമനസ്യം കാണിക്കുന്നവരാണ്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ മുംതഹനയിൽ കാണാം, നിങ്ങൾക്ക് ഇബ്രാഹീം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നും ഒഴിവാകുന്നു. മാത്രമല്ല, ഏകനായ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ശത്രുത പ്രകടമാകുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുവാൻ, കലർപ്പില്ലാത്ത തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ നിയുക്തരായവരാണ്. ആ പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെടുന്ന മുസ്ലീങ്ങളായ സഹോദരന്മാർ പോലും അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക്, അല്ലാഹുവിന് മാത്രം അർഹിക്കുന്ന ഇബാദത്തിൻ്റെ അംശങ്ങൾ വകവച്ചു കൊടുക്കുമ്പോൾ, പ്രാർത്ഥനയാകട്ടെ, നേർച്ചയാകട്ടെ, അതേപോലെയുള്ള ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് വകവച്ചു കൊടുക്കുമ്പോൾ അത് ഇബ്രാഹീമീ മില്ലത്തിന് കടകവിരുദ്ധമാകുന്നു. തങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സഹായം തേടുന്നുവെങ്കിൽ, അവരാരും അല്ലാഹുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ ഞങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും എന്നു മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തൗഹീദിനെ കീഴ്മേൽ മറിക്കുന്ന, ശിർക്കും തൗഹീദും കൂട്ടിക്കുഴക്കുന്ന അത്തരത്തിലുള്ള സഹോദരങ്ങൾ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ശുദ്ധ തൗഹീദിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അലംഭാവമാണ് കാണിക്കുന്നത്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കും. തുടർന്ന് പറയുന്നു, സലാമുൻ അലാ ഇബ്രാഹീം, സലാമുൻ സമാധാനം, ശാന്തി, അലാ ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹീം നബിയുടെ സൽകീർത്തി പിൽക്കാലക്കാരിൽ ഉപേക്ഷിക്കും, അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ചില തഫ്സീറുകളിൽ പറഞ്ഞത് ഈ കാര്യമാകുന്നു, അഥവാ അദ്ദേഹത്തിൻ്റെ മേൽ സമാധാന ശാന്തി എല്ലാവരാലും പറയപ്പെടും. വസലാമൻ ഫിൽ ആഖിരീൻ സനാഅൻ ഹസനൻ യുസ്ന അലൈഹി ബിമാ ഹസല മിൻഹു മിനദ്ദഅവതി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു എന്ന കാരണത്താൽ. വസ്സബ്രി അലൽ ബലാ ഇല്ലദി ഹസല ലഹു ബിഗൈരി ഇഖ്തിയാരിഹി, വസ്സബ്രി അലൽ ബലാ ഇല്ലദി ഹസല ലഹു ബിഖ്തിയാരിഹി, താൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ തൗഹീദിന്റെ മഹത്വവും ഷിർക്കിന്റെ ഗുരുതരാവസ്ഥയും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതിന്റെ പേരിൽ ആ സമൂഹം തനിക്കേൽപ്പിച്ച കടുത്ത ശിക്ഷകൾ അത് ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു എന്നതിനാലും, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ പതറാതെ ക്ഷമ കൈക്കൊണ്ടു എന്നതിനാലും ആ പ്രവാചകൻ എല്ലാവരാലും പുകഴ്ത്തപ്പെടും. നമുക്കറിയാം, സൂറത്തുൽ അംബിയായിലെ 68-ാമത്തെ വചനത്തിൽ അല്ലാഹുവിന്റെ ഏകത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആ ആരാധ്യ വസ്തുക്കൾ ആരാധന അർഹിക്കുന്നവരല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവക്കൊന്നും സഹായം ചെയ്യാനോ ഉപദ്രവമേൽപ്പിക്കാനോ കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവയെ നശിപ്പിച്ചതിനു ശേഷം അവർ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു. അതാണ് ആ വചനത്തിൽ പറയുന്നത്, ഹരിഖൂഹു വൻസുറൂ ആലിഹതകും, നിങ്ങളവനെ കരിച്ചു കളയുവീൻ, നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവീൻ. ഈ നിലയിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തന രംഗത്ത് കടുത്ത പരീക്ഷണത്തിന് മുമ്പിൽ ക്ഷമ കൈക്കൊണ്ടു. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പരീക്ഷണത്തിന് മുമ്പിലും പതറാതെ അദ്ദേഹം പിടിച്ചുനിന്നു. ഈ നിലയിൽ ലോകത്ത് എല്ലാവർക്കിടയിലും പുകഴ്ത്തപ്പെട്ട ഒരു പ്രവാചകനാകുന്നു അദ്ദേഹം. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, സലാമുൻ അലാ ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ മേൽ സമാധാനം. തുടർന്ന് ആ പ്രവാചകനെക്കുറിച്ച് തന്നെ പറയുന്നു, ആ പ്രവാചകന് കൊടുത്ത അല്ലാഹു ചെയ്ത അനുഗ്രഹവും പ്രതിഫലവും എടുത്തു പറഞ്ഞതിനു ശേഷം, കദാലിക നജ്സി, അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഈ വചനം ഇതിനു മുമ്പും അല്ലാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സന്നദ്ധരാകുന്ന, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകും. ഇബ്രാഹീം നബിയെപ്പോലെ അദ്ദേഹം കാണിച്ച ക്ഷമ, ആരൊക്കെ ആ മാർഗം അവലംബിച്ചുകൊണ്ട് ക്ഷമിക്കാൻ സന്നദ്ധരാകുന്നുവോ അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കാം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഫഖത് അൽ ഉമമു അല സനാഇ അലൈഹി വ അല അല്ലാ യുആബ്. എല്ലാ സമൂഹങ്ങളും ഇബ്രാഹിം നബിയെ പുകഴ്ത്തുന്ന കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ആരും സന്നദ്ധരായിട്ടില്ല. വലിഹാദ ഖാൽ സലാമുൻ അല ഇബ്രാഹീം. അതുകൊണ്ടാണ് അല്ലാഹു ഇബ്രാഹീമിൻ്റെ മേൽ സമാധാനം എന്നു പറഞ്ഞത്. മാത്രമല്ല, സ്വഹീഹായ ഹദീസിൽ കാണാം, അസ്സലാമു അലൈന വ അല ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്തിൽ, തശഹുദിൽ നാം ഓരോരുത്തരും ദുആ ചെയ്യാറുണ്ട്, സലാം പറയാറുണ്ട്. അസ്സലാമു അലൈന, നമ്മുടെ മേൽ അല്ലാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. വ അല ഇബാദില്ലാഹി സ്വാലിഹീൻ, സദുവൃത്തരായ അല്ലാഹുവിൻ്റെ ദാസന്മാരുടെ മേലും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക്കും ഇദാ ഫഅൽതും ദാലിക്, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ, ഫഖദ് സല്ലംതും, അതുവഴി നിങ്ങൾ സലാം പറഞ്ഞിരിക്കുന്നു. അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ, എല്ലാ സദുവൃത്തരായ ദാസന്മാർക്കും. ഫിസ്സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തശഹുദിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരിൽ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ സ്വാലിഹീങ്ങളുടെയും പേരിൽ. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, നമസ്കരിക്കുന്ന ഓരോ വിശ്വാസികളും നമുക്കു വേണ്ടി സലാം പറയുന്നുണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ സലാം നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വാലിഹ് എന്ന പദവിയിൽ നമ്മളും ഉൾപ്പെടണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഈ വചനം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, തർഗീബൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ആഗ്രഹം ജനിപ്പിക്കലാകുന്നു ഇത്. ഫിൽ ഇഹ്സാൻ, നന്മ പ്രവർത്തിക്കാൻ വേണ്ടി. ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രതിഫലാർഹമായ പുണ്യകരമായ ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ വിശ്വാസമുള്ള ആളുകളിൽ അത് പ്രചോദനമുളവാക്കും. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഫയുസ്തഫാദു മിൻഹ, ആ കേൾക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ ഗുണമെടുക്കും, അതാണതിൻ്റെ പൊരുൾ. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അത് ആവർത്തിക്കുമ്പോൾ അതും വിശ്വാസികളിൽ ഭയമുണ്ടാക്കാൻ, ആ തെറ്റുകളിൽ നിന്ന്, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, ജാഗരൂകരാവാൻ അതവരെ പ്രേരിപ്പിക്കും. സൂറത്തുൽ മുർസലാത്തിൽ ഒരു വചനം അല്ലാഹു ആവർത്തിച്ച് പറയുന്നത് കാണാം. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളുന്നവർക്ക് നാശം. ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതിലൂടെ വിശ്വാസികളെ ജാഗരൂകരാക്കുക എന്നൊരു ലക്ഷ്യം ഇതിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു എന്ന് പറയുന്നതിലൂടെ ഇഹ്സാൻ ചെയ്യാനുള്ളൊരു പ്രചോദനമാകുന്നു ആ ആവർത്തനമെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പരാമർശിച്ചപ്പോഴും ഇതേ സൂറത്തിൽ ഈ വചനം അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു എന്ന്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ അല്ലദീന അത്വാഉ അൽ ഉബൂദിയത ഹഖഹ, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥത കാണിച്ച, അതിനെ യാഥാർത്ഥ്യമാക്കിയ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നു അദ്ദേഹം എന്നർത്ഥം. ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം യാഥാർത്ഥ്യമാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ താൽപ്പര്യപ്രകാരമുള്ള ജീവിതം നയിക്കുമ്പോഴാകുന്നു. ഞാനൊരു വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും വിശ്വാസിയിലുണ്ടാകേണ്ട മര്യാദകളോ ഗുണങ്ങളോ വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങളോ ജീവിതത്തിൽ കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിശ്വാസം ആ മനുഷ്യന് ഉപകരിക്കുന്നതല്ല. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസും ഒരു യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹുജറാത്തിൽ കാണാം, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഇതാ ഈ പറയുന്ന ആളുകൾ മാത്രമാകുന്നു. അല്ലദീന ആമനു സുമ്മലം യർത്താബു, വിശ്വസിക്കുകയും പിന്നെ സംശയത്തിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അഥവാ അള്ളാഹുവിലും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും യഥാവിധി വിശ്വസിക്കുകയും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ടുതന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം അത് യഥാർത്ഥമാണെന്ന് പറയാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചും പരാമർശിച്ച അവർ നമ്മളെ യഥാർത്ഥ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ, വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങൾ ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ കൃത്യമായ സോഴ്സിൽ നിന്നും പഠിച്ചെടുക്കാനുള്ള അവസരം, സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഒന്നുമില്ലാതെ കൃത്യമായ തഫ്സീറുകളിൽ നിന്നുള്ള പഠനം. ഇപ്പോൾ നാം കേട്ടത് സൂറത്തു സോഫാത്തിലെ 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായമായ സൂറത്ത് റൂമിലെ 11 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുല്ല അബ്ദുൽ ലത്തീഫ്.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളും
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ സൂറത്തു ആല ഇംറാൻ 32 മുതൽ അവസാനം വരെയും സൂറത്തു നിസാ ആദ്യം മുതൽ 73 വരെയുമുള്ള ആയത്തുകളുടെ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: അലീമ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തു ആല ഇംറാൻ 32 മുതൽ അവസാനം വരെയും സൂറത്തു നിസാ ആദ്യം മുതൽ 73 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tune to reality.
4: യുഎൽ കിഡ്സ് ടൈം. ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 39 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ, ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 39 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-08-40-840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

قال اجعلني على خزائن الأرض إني حفيظ عليم.

فإن لم تأتوني به فلا كيل لكم عندي ولا تقربون.

جعلوا بضاعتهم في رحالهم لعلهم يعرفونها

قبل فالله خير حافظا وهو أرحم الراحمين.

الله قال إني أنا أخوك فلا تبتئس بما كانوا يعملون.

ദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ അഫലാ തഅഖിലൂൻ ഹത്താ ഇദ സ്തയ്അസ റുസുൽ വസന്നു أنهم قد كذبوا جاءهم نصرنا فنجي

وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. بسم الله الرحمن الرحيم.

والذين يصلون ما أمر الله به أن يوصل ويخ

توفينك فإنما عليك البلاغ وعلينا الحساب أولم ير

وفي ذلك بلاء من ربكم عظيم. وإذ تأذن

قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم لي

فأوحى إليهم ربهم لنهلكن الظالمين.

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 537 നിന്ന് ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 537 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷൈഖ് സഅദ് അൽഗാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബൂബക്കർ അഷ്ഷത്തുറി.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് സുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിദ് ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 69-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാടമാക്കുന്നത്. 66-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാടത്തിലേക്ക് പ്രവേശിക്കാം.

فبرأه الله

0: അറുപത്തിയൊമ്പതാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്നും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. സൂറത്ത് അവസാന ആയത്തുകളിലേക്കാണ് ഇനി മൂന്നാലായത്തുകൾ കൂടി ബാക്കിയുള്ളൂ. സൂറത്തിൻ്റെ തുടക്കം മുതൽ മനഃപ്പാഠമാക്കിയ ഭാഗം വരെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ആയത്തുകൾ പഠിക്കാൻ കഴിയുകയുള്ളൂ, പഴയത് നിലനിർത്തിപ്പോരാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലർ.

قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين.

معكم أوليس الله بأعلم بما في صدور العالمين.

0: منكر ولذكر الله أكبر والله يعلم ما تصنعون.
1: ما شاء الله جزاكم الله خيرا. നാം ശ്രവിച്ചത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചു.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. സൂറത്തുൽ ബഖറ 127-128 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 126 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് 127-128 ആയത്തുകളാണ് എടുക്കുന്നത്.
2: وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ

വഇദ് യർഫഉ വഇദ്. ശ്രദ്ധിക്കേണ്ടത് ദാലിന് സുക്കൂൻ ഒന്ന് ഖൽഖല ചേരുന്നത് വഇദ് യർഫഉ അല്ല വഇദ് യർഫഉ. അതുപോലെ ദാലിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മഖ്റജ് ആ ഒരു ഉച്ചാരണം വഇസ് എന്നോ വഇദ് എന്നോ ആവരുത്. വഇദ് യർഫഉ ഐനിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വഇദ് യർഫഉ യർഫഉ അല്ല യർഫഉ. ഇബ്രാഹീമുൽ ഇബ്രാ ബാഇനെ ഖൽഖല ചെയ്യണം, അത് ശരിക്കും കേൾക്കണം. ഇബ്രാഹീമു ഇബ്രാഹീമു മീമിന് ദമ്മാണ്, ഇബ്രാഹീമൽ ഖവാഇദ് എന്ന് പറയരുത്. ഇബ്രാഹീമുൽ ഖവാഇദ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ വഇസ്മാഈൽ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. ഇനി കൂട്ടി ഓതുമ്പോൾ വഇസ്മാഈലു റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ തഖബ്ബൽ മിന്ന. നൂൻ ശദ്ദ് മണിക്കണം. മിന്ന നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തണം. ഇന്നക അൻത ഇന്നക ഇവിടെ നൂന് ശദ്ദുണ്ട്, മണിക്കണം. അൻത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന അൻത അൻതസ്സമീഉൽ അലീം അൻതസ്സമീഉൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. അൽ അലീം ഇവിടെയും ഐൻ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സമീഉൽ അലീം അല്ല, ഹംസയല്ല, അയിനാണ്. ഇന്നക അൻതസ്സമീഉൽ അലീം. അടുത്ത ആയത്ത് റബ്ബന വജ്അൽന റബ്ബന റബ്ബന വജ്അൽന ജീമിനെ ഖൽഖല ചെയ്യണം. അവിടെ സുക്കൂനാണ്. വജ് ജീം ശരിക്കും കേൾക്കണം. വജ്അൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വജ്അൽന അല്ല വജ്അ. വജ്അൽന മുസ്ലിമൈനി ലക മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിന വമിൻ സാക്കിന നൂനു ശേഷം ദാല് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമിൻ ദുർരിയത്തിന. അതുപോലെ ദാലിൻ്റെ ഉച്ചാരണവും ആ ശബ്ദം സുറിയത്തിന എന്നോ ദുർറിയത്തിന എന്നോ ആവരുത്. ദുർരിയത്തിന റായിനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർരി ഇവിടെ അധികം ആളുകളും ദുർറിയത്തിന എന്ന് പറയാൻ അല്ലെങ്കിൽ ഓതാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അറിയാത്ത ആളുകൾ ദുർറിയത്തിന ദുർറിയത്തിന ദുർറിയത്തിന ഉമ്മത്തൻ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ദുർറിയത്തിന ഉമ്മത്തൻ. ഇനി ഉമ്മത്തൻ മീമിൻ ശദ്ദ് മണിക്കണം. ഉമ്മത്തൻ മുസ്ലിമത്തൻ ഉമ്മത്തൻ തൻ തൻവീനു ശേഷം മീമ് തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉമ്മത്തൻ മുസ്ലിമത്തൻ ഇത് ഖാം ബിഗുന്ന മുസ്ലിമത്തൻ ലക് മുസ്ലിമത്തൻ തൻവീനു ശേഷം ലാം ഇത് ഖാം ബിലാഗുന്ന മണിക്കാതെ ലാമിലേക്ക് തൻവീനിനെ കൂട്ടി ലയിപ്പിക്കണം. മുസ്ലിമത്തൻ ലക് ഇത് ഖാം ബിലാഗുന്ന. ഇനി ലക് അവിടെ നിർത്തുകയാണ് എങ്കിൽ മുസ്ലിമത്തൻ ലക് ലക് ഇങ്ങനെയാണ് നിർത്തേണ്ടത്. കൂട്ടി ഓതുകയാണെങ്കിൽ മുസ്ലിമത്തൽ ലക വ അരിന മനാസിക്കന വ അരിന വ അറിന അല്ല വ അരിന മനാസിക്കന. വളരെയധികം ശ്രദ്ധിക്കണം. മനാസിക്കന കാഫിന് ഫത്ഹാണ്, സുക്കൂനല്ല. മനാസിക്കന എന്ന് പറയരുത്, മനാസിക്കന. വ തുബ് അലൈന വ തുബ് വ തുബ് ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അലൈന അലൈന ഐന് തൊണ്ടയുടെ മധ്യഭാഗം. വതുബ് അലൈന ഇന്നക
നൂന്ന് ഷദ് മണിക്കണം. അൻത ഇഖ്ഫം ബിഗുന്ന അൻത അൻത തവ്വാബുർ റഹീം അൻത തവ്വാബു വ എന്ന അക്ഷരത്തിന് ഷദ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൻത തവ്വാബു അൻത തവ്വാബുർ റഹീം അർ റഹീം അർ എന്നല്ല അർ റഹീം അർ റഹീം എന്ന് പറയരുത്, അർ റഹീം ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെ അർ റഹീം ആയത്തിൻ്റെ അവസാനത്തിലുള്ള ആ മദ് മദ് ആയിരത്തിലെ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ഓതാം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ

0: സൂറത്തുൽ ബഖറയിലെ 127-128 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പഠിക്കുവാനും ഓതുവാനും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 127-128 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: أعوذ بالله من الشيطان الرجيم
2: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്.

0: ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ബഖറയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണം ഒരധ്യാപകന്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന അതേ രൂപത്തിൽ പാരായണം നിർവഹിക്കപ്പെടുന്ന സമയങ്ങളിൽ കൂടെ ഓതാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണ്. സൂറത്തുൽ ബഖറ 108 മുതൽ 112 വരെ വചനങ്ങൾ ഇപ്പോൾ നമുക്ക് പഠിക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

മാഷാ അല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് അൽ മുഅല്ലിം പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 108 മുതൽ 112 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുറാൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സോഫാത്ത് 116 മുതൽ 118 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ونصرناهم فكانوا هم الغالبين وآتيناهم الكتاب المستبين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 116-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനസർനാഹും, നാം അവരെ സഹായിച്ചു. ഫകാനു ഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അവരുടെ ജനതയെയും ഫിർഔനിൽ നിന്നും അവൻ്റെ ക്രൂരമർദ്ദനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ഈ വചനത്തിൽ അവരെ അവൻ സഹായിച്ചു എന്ന് പ്രത്യേകമായി പറയുന്നത്. അല്ലാമ ഉസൈമി റഹ്മത് പറയുന്നു, ഈ അവരെ എന്നത് അല മൂസ വ ഹാറൂൻ വ ഖൗമിഹിമാ, മൂസ നബിയെക്കുറിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും അവരുടെ ജനതയെക്കുറിച്ചുമാകുന്നു. ഐ നസർനാഹും അല അദുവ്വിഹിം വ അഅ്ലമു ഇൻതിസാരി മാ ഹസല ഫിൻ നിഹായ. ഈ സഹായത്തിൽ നമ്മൾ കാണേണ്ടത് അന്തിമമായ വിജയം അവർക്കായിരുന്നു എന്നതാണ്. ഹൈസു അമറ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം أن يخرج من مصر فاتجه إلى البحر الأحمر. ചരിത്രം രേഖപ്പെടുത്തുന്നതുപോലെ വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും വിശദീകരിക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ചെങ്കടലിലേക്ക് അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ വലമ്മ ബലഗ അമറ ബി ദർബിഹി, തൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ആ കടലിൽ ചെങ്കടലിൽ അടിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ഫം ഫലഖ, ആ സമുദ്രം പിളർന്നു, രണ്ട് ഭാഗമായി നിന്നു. ഫഖറജ മൂസ വ ഖൗമുഹു സാലിമീൻ, മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും സുരക്ഷിതരായി മറുകരപ്പറ്റി. വദഖല ഫിർഔനു വ ഖൗമുഹു ഫഹലകു, അങ്ങനെ ഫിർഔനും അവൻ്റെ ജനതയും അവരെ പിന്തുടർന്നു, അവരും ആ സമുദ്രത്തിൽ പ്രവേശിച്ചു, പക്ഷേ അവർ നാശമടഞ്ഞു. ഹത്ത അറാഹുമുല്ലാഹു സുബ്ഹാനഹു വ തആല ജുസ്സത ഫിർഔൻ, ഫിർഔനിൻ്റെ ജഡം ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു. സമുദ്രത്തിൽ മുങ്ങിപ്പോകാതെ ആ ജഡം എല്ലാവർക്കും കാണും വിധത്തിൽ അല്ലാഹു കാണിച്ചു കൊടുത്തു. ഫൗഖൽ മാഇ ലിയതുമഇന്നു ബിമൗതിഹി, അവൻ്റെ മരണം കൊണ്ട് അവർ സമാധാനമുള്ളവരാകാൻ വേണ്ടി. വയതയഖനൂ ദാലിക്, അവർക്കത് ഉറപ്പുവരുത്താൻ വേണ്ടി. ഫരിഹാദ കാന ദാലിക നസ്റൻ ലഹും, അങ്ങനെയാണ് അല്ലാഹു അവരെ സഹായിച്ചത്, അതായിരുന്നു അല്ലാഹു അവർക്ക് നൽകിയ സഹായം. ഫകാനു ഹുമുൽ ഗാലിബീൻ, അവർ തന്നെയായിരുന്നു വിജയികൾ. അൽ ഗാലിബീന ഫിൻ നിഹായ വ ഇല്ലാ ഫഇന്ന അവ്വലൽ അംരി കാന ഫിർഔൻ സാമഹും സൂ അൽ അദാബ്. അല്ലാഹു അവർ തന്നെയായിരുന്നു വിജയികൾ എന്ന് പറഞ്ഞത് അന്തിമ വിജയത്തെക്കുറിച്ചായിരുന്നു, അഥവാ ഫിർഔനിൻ്റെ നാശത്തിന് ശേഷം, ഫിർഔനിനെ അല്ലാഹു നശിപ്പിച്ചതിന് ശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുയായികൾക്കുമാണ് വിജയമുണ്ടായത്. ലാകിന്നൽ ഇബ്ര ബിന്നിഹായ, വന്നിഹായത്തു അന്നഹും ഗലബു ലിഅന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ. സൂറത്തു ദുഖാനിൽ ആ ഫിർഔനിന്റെ പതനത്തെക്കുറിച്ചും പിന്നീട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുയായികൾക്കും ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചും അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നു. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളും. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, സുഖലോലുപമായ സൗകര്യങ്ങളിൽ അവർ സുഖിച്ചു കഴിയുന്നവരായിരുന്നു. ആ സുഖങ്ങളും അവർ ഉപേക്ഷിച്ചു പോയി. കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ, അപ്രകാരമാകുന്നു കാര്യം. വഔറസ്നാഹ, അവ നാം അനന്തരമായി നൽകി. ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനതക്ക്. ഇവിടെ ഫിറഔനും അവൻ്റെ അനുയായികളും അവർ സുഖിച്ച് ഉല്ലസിച്ച് ജീവിച്ചിരുന്ന ആ ജീവിത സൗകര്യങ്ങളെല്ലാം അവർ വിട്ടേച്ചു പോവുകയും മറ്റൊരു ജനതക്ക്, അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതക്ക് അല്ലാഹു അത് അനന്തരമായി നൽകുകയും ചെയ്തു എന്നാണ് സൂറത്തു ദുഖാനിലെ 25 മുതൽ 28 വരെയുള്ള വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് 117-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു,
2: വആതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ. വആതൈനാഹുമ,
1: രണ്ടാൾക്കും നാം കൊടുക്കുകയും ചെയ്തു. അൽ കിതാബ, വേദഗ്രന്ഥം. അൽ മുസ്തബീൻ, വ്യക്തമായി വിവരിക്കുന്ന. ഐ മൂസ വഹാറൂൻ. അൽ കിതാബൽ മുസ്തബീൻ, അൽ കിതാബുൽ ബയ്യിനുൽ വാദിഹു, വളരെ സ്പഷ്ടമായ വ്യക്തമായ ഗ്രന്ഥം. വഹുവ അത്തൗറാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കിതാബൽ മുസ്തബീൻ എന്ന് വിശേഷിപ്പിച്ചത് തൗറാത്തിനെ കുറിച്ചാകുന്നു. മുഫസ്സിറീങ്ങൾ പറയുന്നു, അഅ്തൈനാഹുമാ അൽ കിതാബൽ മുസ്തബീൻ, അവർക്ക് നാം വളരെ വ്യക്തമായ സുവ്യക്തമായ ഗ്രന്ഥം നൽകി. വഹുവ അത്തൗറാത്ത്, അത് തൗറാത്താകുന്നു. വസമ്മാഹു കിതാബൻ, അല്ലാഹു ഇതിന് കിതാബ് എന്ന് പേരിടാൻ കാരണം, ലി അന്നല്ലാഹ സുബ്ഹാനഹു വതആല കതബഹു ബിയദിഹി, അല്ലാഹു തൻ്റെ കൈകൾ കൊണ്ടാകുന്നു അത് എഴുതിയതെന്ന് ഖുർആനിലെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, സൂറത്തുൽ അഅ്റാഫിലും അല്ലാഹു ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. كما جاء ذلك في بعض الآثار فالله سبحانه وتعالى كتب التوراة بيده, الله തന്റെ കൈകൾ കൊണ്ടാണ് തൗറാത്ത് എഴുതിയതത്രേ. قال الله سبحانه وتعالى, الله പറഞ്ഞു,
2: وكتبنا له في الألواح من كل شيء موعظة وتفصيلا ലികുല്ലി ഷൈ.
1: സൂറത്തുൽ അഅ്റാഫിലെ 145-ാമത്തെ വചനത്തിൽ കാണാം,
2: വകതബ്നാ ലഹു,
1: നാം എഴുതി, അത് എഴുതി.
2: ഫിൽ അൽവാഹി,
1: പലകകളിൽ. മിൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിൽ നിന്നുമുള്ള. മൗഇലതൻ, ഉപദേശമായിട്ടും. വതഫ്സീലൻ ലികുല്ലി ഷൈ, എല്ലാത്തിൻ്റെയും വിവരണമായിക്കൊണ്ടും. ഫഹിയ ഇദാ, ഇദൻ. കിതാബുൻ ബിമഅന മക്തൂബ്, ഇവിടെ കിതാബ് എന്ന് വിശേഷിപ്പിച്ചത് എഴുതപ്പെട്ടത് എന്ന അർത്ഥത്തിലാകുന്നു.
2: വവസഫഹു ബിഅന്നഹു മുസ്തബീനുൻ ലിഅന്നഹു ഫീഹി തിബിയാനു കുല്ലി ഷൈഇൻ,
1: ഇവിടെ അല്ലാഹു മുസ്തബീൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്, വ്യക്തമായ സുവ്യക്തമായ എന്ന് പറഞ്ഞത് എല്ലാത്തിനെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാകുന്നു. യഹ്താജു ഇലൈഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീലിലേക്ക് ആവശ്യമായ.
2: വൽ മുസ്തബീനു അബ്ലഗു മിനൽ മുബീൻ അവിൽ ബയ്യിൻ,
1: ബയ്യിൻ എന്ന പദത്തേക്കാൾ അതേപോലെ തന്നെ മുബീൻ എന്ന പദത്തേക്കാളും അർത്ഥ വൈപുല്യം കൂടിയ പദമാകുന്നു മുസ്തബീൻ എന്നത്. ലിഅന്നഹു കുല്ലമാ കസുറത്
2: അൽഹുറൂഫ് കസുറത്തിൽ മഅനി ഫിൽ ഗാലിബ്.
1: അറബി ഭാഷയിൽ ഒരു തത്വമുണ്ട്, അക്ഷരങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അർത്ഥത്തിലും വർധനമുണ്ടാകുമെന്ന്. എന്നാൽ അതിന് വ്യത്യസ്തമായി ചില പദങ്ങൾ കാണാൻ സാധിക്കും.
2: യുഖാൽ ഇന്ന അഷ്മല കിതാബല്ലാഹി ബഅദൽ ഖുർആൻ ഹുവ തൗറാത്ത്.
1: ഖുർആനിന് ശേഷം അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏറ്റവും സമ്പൂർണമായ ഗ്രന്ഥം അത് തൗറാത്താകുന്നു.
2: വഖദ് ജഅലഹ അല്ലാഹു തആല ഉംദതൻ ലിബനി ഇസ്രായീൽ.
1: അത് ബനു ഇസ്രായീലിയർക്ക് ഒരു അവലംബമാക്കി അള്ളാഹു അവതരിപ്പിച്ചതാകുന്നു, നൽകിയതാകുന്നു. സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ കാണാം,
2: ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ يَحْكُمُ بِهَا النَّبِيُّونَ الَّذِينَ أَسْلَمُوا لِلَّذِينَ هَادُوا وَالرَّبَّانِيُّونَ وَالْأَحْبَارُ بِمَا اسْتُحْفِظُوا مِنْ كِتَابِ اللَّهِ وَكَانُوا عَلَيْهِ شُهَدَاءَ.
1: തീർച്ചയായും തൗറാത്തിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു, അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രവാചകന്മാരും അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളുന്ന പണ്ഡിതന്മാരും അത് അനുസരിച്ചുകൊണ്ട് വിധിക്കുന്നു. ലില്ലദീന ഹാദു, യഹൂദികൾക്കു വേണ്ടി. അത് സംരക്ഷിക്കൽ അവർ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു, അവർ അതിന് സാക്ഷികളുമാകുന്നു. ഇതാണ് സൂറത്തുൽ മാഇദയിൽ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു തൗറാത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇബ്നു ആഷൂർ റഹ്മത്ത് പറയുന്നു,
2: ഹുവ അത്തൗറാത്ത് വൽ മുസ്തബീൻ അൽ ഖവിയുൽ വുദൂഹ് ഫസ്സീൻ വത്താഉലിൽ മുബാലഗ.
1: ഇവിടെ പരാമർശിക്കപ്പെട്ട ഗ്രന്ഥം അത് തൗറാത്താകുന്നു. മുസ്തബീൻ എന്ന് പറഞ്ഞാൽ വളരെ സുവ്യക്തമായ, വ്യക്തമായ എന്നതാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: യുഖാലു ഇസ്തബാന ശൈ ഇദാ ലഹറ ലുഹൂറൻ ഷദീദൻ.
1: ഒരു കാര്യം വളരെ വ്യക്തമായി എന്ന് പറയാൻ വേണ്ടിയാണ് ഇസ്തബാന എന്ന പദം പ്രയോഗിക്കാറുള്ളത്. തുടർന്ന് 118-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു,
2: വഹദൈനാഹുമസ് സിറാത്തൽ മുസ്തഖീം.
1: വഹദൈനാഹുമ, രണ്ടു പേർക്കും നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തു.
2: അസ്സിറാത്ത,
1: വഴി, പാത. അൽ മുസ്തഖീം, ചൊവ്വായ, നേരായ.
2: ഐ അൽ ഖയ്യിമുല്ലദി ലാ ഇഅ്വിജാജ ഫീഹ്.
1: ഇവിടെ ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ, നേരായ മാർഗമെന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്ത മാർഗമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
2: വഹുവ ദീനുൽ ഇസ്ലാം,
1: ആ നേർവഴിയാകുന്നു പരിശുദ്ധ ഇസ്ലാം ദീൻ.
2: ഫഇന്നഹു അത്വരീഖുൽ മൂസില ഇലൽ ഹഖ് വസ്സവാബ്.
1: ശരിയായ സത്യത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാകുന്നു അത്.
2: അഖ്ലൻ വസംഅൻ,
1: അതുപോലെ ബുദ്ധിപരമായും കേൾവിയുടെ അടിസ്ഥാനത്തിലും ശരിയിലേക്കെത്തുന്ന മാർഗമാകുന്നു അത്.
2: ഔ ഇലൽ മത്ലൂബ് വഹുവ അൽ ജന്ന,
1: അല്ലെങ്കിൽ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന വഴിയാകുന്നു അത്, അഥവാ സ്വർഗത്തിലേക്കെത്തിക്കുന്ന വഴി. മുഫസ്സിരീങ്ങൾ പറയുന്നു,
2: അസ്സിറാത്ത് അത്വരീഖു.
1: സ്വിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം എന്നാകുന്നു അർത്ഥം.
2: ലാക്കിൻ ഖാലൽ ഉലമാ ഇന്നഹു ലൈസ കുല്ല ത്വരീഖിൻ സ്വിറാത്തൻ.
1: എന്നാൽ എല്ലാ വഴികൾക്കും സിറാത്ത് എന്ന് പറയാറില്ല.
2: ബൽ ഹുവ ത്വരീഖുൽ വാസിഉൽ മുസ്തഖീമുൽ മുഅ്തദിലു,
1: വക്രതയില്ലാത്ത വിശാലമായ ചൊവ്വായ വഴിക്കാണ് ഭാഷയിൽ സിറാത്ത് എന്ന് പ്രയോഗിക്കാറുള്ളത്.
2: അല്ലദി ലൈസ ഫീഹി ഇഅ്വിജാജുൻ,
1: ഒരു തരത്തിലുള്ള വളവുമില്ലാത്ത വഴി.
2: വലാ ശക്ക
1: അന്ന സിറാത്തല്ലാഹി അസ്സ വജൽ അല്ലദി വദഅഹു ലിഇബാദിഹി ത്വരീഖുൻ വാസിഉൻ യസഉ കുല്ല മൻ തമസ്സക ബിഹ്. അല്ലാഹുവിന്റെ വഴി എന്നത് ഏതൊരാൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന വിശാലമായ, എല്ലാവർക്കും കാണാൻ കഴിയുന്ന വഴിയാകുന്നു അത്. അതാകുന്നു സിറാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹദൈനാഹുമസ്സിറാത്ത, ആ വഴിയിൽ നാം അവരെ പ്രവേശിപ്പിച്ചു, ആ വഴിയിൽ നാം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. വലം യഖുൽ ഇലസ്സിറാത്ത് ലിഅന്നൽ മുറാദ ബിദാലിക് ഹിദായത്തു തൗഫീഖ്. അല്ലാഹു അസ്സിറാത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്, ഇലസ്സിറാത്ത് എന്ന് പറഞ്ഞില്ല. തഫ്സീറുകളിൽ കാണാം ഈ വഴി, ഈ മാർഗദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം ലഭിക്കുന്ന ഹിദായത്താകുന്നു. വ ഹിദായത്തു ദലാല അൽ മുസ്തഖീം യഅനി അല്ലദി ഇസ്തഖാമ ഫലൈസ ഫീഹി ഇഅ്വിജാജുൻ വലാ ഇൻഹിറാഫുൻ. ഒരു വക്രതയുമില്ലാത്ത, ഒരു വ്യതിയാനവുമില്ലാത്ത ചൊവ്വായ വഴിയെക്കുറിച്ചാണ് അല്ലാഹു വഹദൈനാഹുമാ, രണ്ടു പേർക്കും നാം വഴി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അസ്സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴി, ചൊവ്വായ മാർഗം എന്ന് വിശേഷിപ്പിച്ചത് സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനത്തിൽ കാണാം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. വഅന്ന ഹാദാ, തീർച്ചയായും ഇത്, ഇതാകുന്നു സിറാത്തി മുസ്തഖീമ, എന്റെ ചൊവ്വായ വഴി. ഫത്തബിഊ, ആ മാർഗം, ആ വഴി നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും. ഈ വചനവും അല്ലാഹുവിന്റെ ചൊവ്വായ വഴിയെക്കുറിച്ചാണ്, അവക്രമായ വഴിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഫിൽ അഖ്വാലി വൽ അഫ്ആൽ. സിറാത്തുൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വാക്കിലും പ്രവൃത്തിയിലുമുള്ള ചൊവ്വായ മാർഗമാകുന്നു. അല്ലാമ സഅദി അഹ്മദ് പറയുന്നു, വഹദൈനാഹുമ ത്വരീഖൽ മുസ്തഖീം, ആ രണ്ടു പേർക്കും നാം ചൊവ്വായ വഴി കാണിച്ചു കൊടുത്തു. അല്ലദി ലാ ഇഅ്വിജാജ ഫീഹി, ഒരു വക്രതയുമില്ലാത്ത വഴി. വഹുവൽ ഇസ്ലാം, അതാകുന്നു പരിശുദ്ധ ഇസ്ലാം. ദീനുല്ലാഹ് അല്ലദി ഇബ്തഅസ ബിഹി അംബിയാഅ, അല്ലാഹു തന്റെ പ്രവാചകന്മാരിലൂടെ പ്രദാനം ചെയ്ത, നിയോഗിച്ചയച്ച, നൽകിയ ആ വഴി, ആ മാർഗം, അതാകുന്നു പരിശുദ്ധ ഇസ്ലാം. സഹോദരന്മാരെ, സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി, ആ വഴിയാണ് നമ്മുടെ അന്വേഷണങ്ങളിലും അതേപോലെ തന്നെ നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും. ആ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ, ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വളരെ ജാഗ്രതാബോധത്തോടുകൂടിയാകണം നാം ജീവിക്കുന്നത്. മാത്രമല്ല, സർവശക്തനായ നാഥനോട് നിരന്തരമായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ നീ ഞങ്ങളെ വഴി നയിക്കണമേ എന്ന്. ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് ആ വഴിയിൽ തന്നെയാകണം എൻ്റെ ജീവിതം. മരണം വരെ ആ വഴി എനിക്ക് അവലംബിക്കാൻ സാധിക്കണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ സിറാത്തുൽ മുസ്തഖീമിൽ, ചൊവ്വായ വഴിയിൽ നാം ഏവരെയും അടിയുറച്ച് നിർത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു അസ്സോഫാത്തിലെ 116 മുതൽ 118 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അതിൻ്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
3: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സ അൽ ബലൂഷി.

0: മാഷാ അള്ളാ, ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിന്റെ പഠനവും ആഴത്തിലുള്ള അറിവ് പരിശോധിക്കുവാൻ വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ നമുക്ക് വേണ്ടി പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത് മുജീബ് സലഫിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. 114 അധ്യായങ്ങളടങ്ങിയ ഈ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നന്നായി അടുത്തറിയാൻ കുട്ടികൾക്ക് നൽകുന്ന ഒരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ടെലികിസ്. ഇന്നത്തെ ടെലികിസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതമരുളുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
3: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ആയിഷ.
3: ആയിഷ, ആയിഷന്റെ വീട് എവിടെ?
4: വീട് മാങ്ങാട്ടിരി.
3: അതേത ജില്ല?
4: മലപ്പുറം.
3: ഓക്കെ. ആയിഷ എത്രയിലാ പഠിക്കുന്നത്?
4: ആറില്.
3: ഏത് സ്കൂളാണ്?
4: ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഓക്കെ. അപ്പോ എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്?
4: അങ്ങനെ ഒരു ജുസും പഠിച്ചിട്ടില്ല.
3: ആ,
4: അറിയാം, മനപ്പാടം ആക്കിയിട്ടില്ല.
3: ഓക്കെ, ഇൻഷാല്ലാ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? എത്രയിലാണ്?
4: ആറില്.
3: ഏത് മദ്രസയിലാണ് പഠിക്കണേ?
4: ബിപിയങ്ങാടി.
3: ബിപിയങ്ങാടി സലഫി
4: അൽഹിക്മ
3: മദ്രസയിലാണോ? ഓക്കേ. എന്നാ നമുക്ക് 3 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയാൽ നമുക്ക് 2 കിടക്കാം. ഓക്കെ, ഇൻഷാല്ലാ. പോയി നോക്കാം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: يزكى أو يذكر فتنفعه الذكرى أما من استغنى. ഇതിന് ബാക്കിയൊന്നു ആയിഷ.
1: بسم الله الرحمن الرحيم وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكر في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة
0: ഓക്കേ മതി. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഫൻതലഹു തസ്വദ്ദ വമാലൈക്കല്ലായിസക്ക, അവിടുന്ന് ആയിരുന്നു ഓതേണ്ടിയിരുന്നത്. അമ്മാമനിസ്തഗ്ന വരെ ഞാൻ ഓതി. ഫൻതലഹു തസ്വദ്ദ, അവിടുന്ന് അങ്ങോട്ടാണ് ഓതേണ്ടിയിരുന്നത്. ഫൻതനുഹു തലഹ എന്ന മുതലാണ് ആയിഷ ഓതിയത്. ഓക്കെ, അറിയാം അല്ലേ? ശരി, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ. ഞാൻ ഒരു സൂറത്തിന്റെ രണ്ടാമത്തെ ആയത്ത് ഓതാം. ഒന്നാമത്തെ ആയത്താണ് എനിക്ക് ആയിഷ ഓതി തരേണ്ടത്. റെഡി?

0: ഹൂദ് ഒന്നാമത്തെ ആയത്ത് ഓതണം, ഇത് രണ്ടാമത്തെ ആയത്താണ്. വല്യോമിൽ മൗഊദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാതിൽ ബുറൂജ്.
0: മാഷാല്ലാ മാഷാല്ലാ. സൂറത്ത് അറിയാം അല്ലേ? ഓക്കേ. അപ്പൊ ആയിഷ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, രണ്ട് ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട്? ഒന്നുകൂടെ ബാക്കിയുണ്ട് അല്ലേ? അതിനും കൂടെ സമ്മാനം കിട്ടണമെങ്കിൽ അതിനും കൂടെ കറക്റ്റ് ആൻസർ പറയണം. റെഡി? ഇൻഷാല്ലാ പോയി നോക്കാം. ആയിഷ വളരെ നല്ല കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ആയിഷ ഇതിന് മുമ്പ് ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടോ? റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
1: ഒരു തവണ കിട്ടിയിട്ടുണ്ട്.
0: മാഷാല്ലാ. അപ്പൊ നമുക്ക് നോക്കാം ഇൻഷാല്ലാ. ഞാനൊരു സൂറത്ത് ഓതാം. ആ സൂറത്തിന്റെ പേരാണ് എനിക്ക് പറഞ്ഞത്. എന്റെ റെഡി?

0: فاتورت. إذا السماء فاتورت وإذا الكواكب انتثرت.
1: സൂറത്തിന് പേരാ പറയേണ്ടത്?
0: അതെ,
1: സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇൻഫിത്താർ.
0: മാഷാ അല്ലാഹ്. അപ്പോ ആയിഷ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും അമ്മി. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടെയാണ് വീട്?
2: കോട്ടക്കൽ.
0: കോട്ടക്കൽ അല്ലേ. മോള് എത്രയിലാ പഠിക്കുന്നത്?
2: നാലിലാണോ?
0: ഓക്കേ. മദ്രസയിലോ?
2: മദ്രസയിൽ പോണില്ല, സ്കൂളാണല്ലോ പോണത്. അതില് മൂന്നില്.
0: മൂന്നില് അല്ലേ. എത്ര ജുസ് പഠിച്ചു? എന്താണ് ഓൺലൈനിൽ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് എന്താ പറഞ്ഞു?
2: തഹ്ഫീമുൽ ഖുർആൻ.
0: ഓക്കേ, അള്ളാഹു ഖൈറാക്കട്ടെ. നന്നായി ഖുർആൻ പഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു വേഗം തൗഫീഖ് നൽകട്ടെ. ആമീൻ.
2: വീട്ടില് ഉമ്മ, ഉമ്മ ഉപ്പ തൃശ്ശൂരാണ് ജോലി, അപ്പൊ അവിടെയാണ്. പിന്നെ താത്ത, രണ്ട് കാക്കകളുണ്ട്, രണ്ട് താത്തരുണ്ട്, ഒരു അനിയത്തിയുണ്ട്, ഒരു അനിയനുണ്ട്, ഒരു കാക്ക മസ്റ്റല്ലാണ്.
0: അതെല്ലേ. അപ്പൊ നന്നായി പഠിക്കുന്ന ഒരു കുടുംബമാണ്, നല്ല രൂപത്തില് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇൻഷാല്ലാഹ് ഖുർആനുമായി എല്ലാവരും ബന്ധപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. നമുക്ക് മർഹാന എന്നല്ലേ പേര് പറഞ്ഞേ? അത് ഫർഹാന. ഓക്കെ, ഫർഹാന. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഒരു ആയത്ത് ഓതാം, അതിന്റെ ബാക്കി ഓതണേ. ഞാൻ ഓതുന്നതിന്റെ ബാക്കി. ഓക്കെ.

സൂറത്തിന്റെ പേരെന്താണത്? സൂറത്തുൽ തബാറക ജുസ് തുടങ്ങുന്നത് ഈ സൂറത്ത് വെച്ചാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. ശരി, ഞാനൊരു സൂറത്ത് ഓതാം. സൂറത്തിന്റെ പേരാണ് എനിക്ക് പറഞ്ഞേണ്ടേ.

0: منه قليلا أو زد عليه ورتل القرآن ترتيلا. ഇങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ മാഷാല്ലാ സൂറത്തുൽ മുസമ്മിൽ ആണല്ലേ. ഓക്കേ, അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവാണ്. ലാസ്റ്റ് വൺ ചോദിച്ചോട്ടെ ഫർഹാന, ലാസ്റ്റ് ക്വസ്റ്റ്യന് വേണ്ടി കാത്തു നിൽക്കണല്ലേ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ചെറിയ ഒരു പിന്നെ ചോദ്യമാണ് ചോദിക്കാൻ പോണേ. സന്തോഷായോ? ശരി, ഞാന് ഖുർആനിലെ ഒരു സൂറത്തിൽ നിന്ന് ഒരു സൂറത്ത് ഓതുന്നു. അതിലെ രണ്ടാമത്തെ സൂറ രണ്ടാമത്തെ ആയത്താണ് ഞാൻ ഓതുക. ഒന്നാമത്തെ ആയത്ത് ഫർഹാൻ ഓതിത്തരണം. ആ, ഞാനൊരു സൂറത്തിന്റെ തുടക്കത്തിൽ നിന്ന് ഒന്നാമത്തെ ആയത്ത് ഓതൂല, രണ്ടാമത്തെ ആയത്ത് ഞാൻ ഓതും. ഒന്നാമത്തെ ആയത്ത് ഫർഹാൻ ഓതണം. ഓക്കെ, ഞാൻ രണ്ടാമത്തേതാണ് ഓതുക, ഒന്നാമത്തെ നീ ഓതണം. ഓക്കെ.
1: Okay, inshallah.

0: മാഷാ അല്ലാ. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ പറയാൻ ഫർഹാനക്ക് സാധിച്ചിട്ടുണ്ട്. നന്നായി ഖുർആനുമായി ശക്തമായ ബന്ധമുണ്ടാക്കുന്ന ആളാണെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രൂപത്തിൽ ഇനിയും ഖുർആൻ മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ, ഖുർആൻ മുഴുവനും പഠിക്കാനും നിലനിർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ശബ്ദക്കെ ഇൻഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഫർഹാനക്ക് വേണ്ടി ദുആ ചെയ്യും. ഈ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഇഹ്സാൻ സി കെ.
0: ഇഹ്സാൻ സി കെ, എവിടെയാണ് ഇഹ്സാന്റെ വീട്?
1: മാങ്ങാട്ടിരി.
0: മാങ്ങാട്ടിരി, മലപ്പുറം ജില്ല അല്ലേ? ഓക്കേ. ഇഹ്സാൻ എത്രയിലാ പഠിക്കുന്നത്?
1: മൂന്നില്.
0: മൂന്നില്ലേ. ഖുർആനൊക്കെ എത്ര പഠിച്ചിട്ടുണ്ട്? മാഷാല്ലാ. എത്രയിലാ മദ്രസ പഠിക്കുന്നുണ്ട്? മദ്രസയിൽ എത്രയിലാ പഠിക്കുന്നത്? ഓക്കേ, അൽഹംദുലില്ലാഹ്. ഇഹ്സാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അനിയത്തിന്റെ അനിയനുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, ഉത്താത്തുണ്ട്.
0: ഓക്കേ. അപ്പൊ ഇഹ്സാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടോ റേഡിയോയിലേക്ക്, ടെലികാസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടോ? പീസ് കൂടാനുള്ള ഉണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
1: ഇല്ല.
0: ഓക്കേ, അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലേ. മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത് ചോദ്യം കിടക്കാം അല്ലേ. ഓക്കേ, ഞാൻ ഒരു ചെറിയ അവളോട് വിട്ട് നിൽക്കാൻ പറയാം. ഓക്കേ.

0: أزواجا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا.
1: ما شاء الله ما شاء الله. അപ്പൊ നന്നായി പഠിച്ചിട്ടുണ്ടല്ലേ? ഇൻഷാല്ലാ. അപ്പോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയാണോ? ശരി, ഞാനൊരു സൂറത്തിൽ നിന്ന് അതിന്റെ രണ്ടാമത്തെ ആയത്ത് ഞാൻ ഓതാം. അപ്പോ ഒന്നാമത്തെ ആയത്താണ് ഇഹ്സാൻസിക്ക് ഓതേണ്ടത്. ഓക്കെ, ശരി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن

ഇത് രണ്ടാമത്തെ ആയത്താണ്. എഹ്സാൻ ഓതേണ്ടത് ഒന്നാമത്തെ ആയത്താണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാൻ എഹ്സാന് സാധിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? റെഡിയാണോ? ഓക്കെ, എന്നാ ഞാൻ ഒരു സൂറത്തിന്റെ കുറച്ച് ഭാഗം ഓതാം. ആ സൂറത്തിന്റെ പേര് എനിക്ക് പറഞ്ഞേ. റെഡിയാണോ?

0: ഈ സൂറത്തിന്റെ പേരൊന്ന് പറയാമോ? സൂറത്തുൽ ഇൻസാൻ. ഈ സൂറത്തിന് വേറൊരു പേര് കൂടെ ഉണ്ട്, അതറിയോ? സൂറത്ത് ദഹർ എന്ന് കൂടെ ഈ സൂറത്തിന് പറയും. സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തു ദഹർ. എന്താ പറയാ? സൂറത്തു അദ്ദഹർ. ഇൻഷാല്ലാ. അപ്പൊ സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. നാനാതുറകളിലുള്ളവർ പരിശുദ്ധ ഖുർആനിനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പേസ് ഖുർആൻ റേഡിയോ ടെലി ക്വിസ് നടത്തുന്ന ഇത്തരം ക്വിസുകളിലൂടെ, ടെലി ക്വിസിലൂടെ ചെറിയ കുട്ടികൾക്ക് പരിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ള അവസരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദ്യമായി നന്ദി പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുത്തവർ ആയിഷ മാങ്ങാട്ടിരി, ഫർഹാന കോട്ടക്കൽ, എഹ്സാൻ സി കെ. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിച്ചത് മുജീബ് സലഫി.
2: أعوذ بالله من الشيطان الرجيم
3: للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون

0: أصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഹശർ 8 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 12 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പേജ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും അതിൻ്റെ നിയമങ്ങളോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ തന്നെയായിരിക്കാം നമ്മളൊക്കെയും മിക്കവാറും പാരായണം നിർവഹിക്കുന്നത്. ഖിറാഅത്തിൻ്റെ സമയങ്ങളിൽ, തിലാവത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് വരാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് ചേരുകയാണ്. സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 119 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ 120-121 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ശ്രദ്ധിക്കുക.

0: ولن ترضى സുക്കൂനുള്ള നൂനിന് ശേഷം ത ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ദാദിൻ്റെ ഉച്ചാരണം, അത് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം ആ ഒരു ശബ്ദം വരേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. عنك إخفى بغنة عنك اليهود ولن نصارى نون شد منكنا ولن نصارى حتى حاء توندي ود مدي باغمان حتى انلا ح حتى تتبع ملتهم تَبِعْ مِلَّتَهُمْ قُلْ إِنَّ هُدَى اللَّهِ قُلْ إِنَّ
1: എന്ന് അല്ല ഓതേണ്ടത്, ഖുൽ ഇന്ന കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇന്ന നൂൻ ഷദ് മണിക്കണം. ഹുദല്ലാഹി ഹു ഹ തൊണ്ടയുടെ താഴെ ഭാഗം. ഹുദല്ലാഹി ഹുവൽ ഹുദ, ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹ പ്രത്യേകമുണ്ട്, ശ്രദ്ധിക്കണം. ഹുദല്ലാഹി ഹുവൽ ഹുദ, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. വല ഇനി ഹംസക്ക് കസ്ര, നൂനി കസ്ര. വല ഇനി തബഅത, വല ഇൻ അത്തബഅത അല്ല, വല ഇനി തബഅത. അതോടൊപ്പം ഐന് സുക്കൂനാണ്. ഇത്തബഅത എന്നോ അല്ലെങ്കിൽ തബഅത എന്നോ ഒന്നും പറയരുത്. വല ഇനി തബഅത അഹ്വാഅഹും, മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ നിർബന്ധമായിട്ടും നീട്ടണം.
0: അഹ്വാഅഹും, ഇനി അഹ്വാഅഹും ബഅദ, സാകിന മീമിന് ശേഷം ബ ഇഖ്ഫ ശഫവി, ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: അഹ്വാഅഹും ബഅദ, ബഅദ അല്ലദീ അല്ലദീ അല്ലസീ അല്ല അല്ലദീ ജാഅക, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
0: ജാഅക മിനൽ ഇൽമി, മിനൽ ഇൽമി മാലക്ക,
1: നിർത്തുമ്പോൾ മാലക്ക്, എന്നിട്ട് മാലക്ക മിനല്ലാഹി തിരിച്ച് ബാക്ക് നിർത്തിട്ട് ഓതണം.
0: മാലക്ക മിനല്ലാഹി മിൻ വലിയ്യിൻ,
1: മിൻ വ സാകിന മീമിന് നൂന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന,
0: മിൻ വ ഇങ്ങനെ ഓതണം മണിച്ചുകൊണ്ട്. മിൻ വലിയ്യിൻ വല,
1: ഇതെല്ലാം ഇദ്ഗാം ബിഗുന്നയാണ്, തൻവീന് അല്ലെങ്കിൽ നൂൻ സാകിന അവേ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മിൻ വലിയ്യിൻ വല നസീർ,
1: നസീറല്ല സ്വാദാണ്, റാഇനെ തർഖീഖ് ചെയ്യണം അഥവാ നേർപ്പിക്കണം.
0: നസീർ, മിൻ വലിയ്യിൻ വല നസീർ.
1: ഇനി അടുത്തായത്
0: الذين آتيناهم الكتاب الذين الا الذين
1: ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഓതേണ്ടതിനെ സൂചിപ്പിക്കുന്ന ഒരു ആയത്തും കൂടെ ആയിട്ട് ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. യത്രൂനഹു ഹഖ തിലാവതി, കൃത്യമായിട്ടുള്ള പാരായണം എന്നതിനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ. അപ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത്
0: الذين الذين الا الذين ആതൈനാഹുമുൽ കിതാബ
1: കിതാബ അല്ല കിതാബ.
0: യത്ലൂനഹു, യത്
1: തഇന ഖൽഖല ചെയ്യരുത്,
0: യത്ലൂന അല്ല യത്ലൂനഹു. ഹഖ തിലാവതി, ഹഖ
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ മുകൾ ഭാഗത്തിൻ്റെ തൊട്ടുമേലെ.
0: ഹഖ തിലാവതി, തിലാവതി. ഉലായിക
1: മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം
0: മദ് മുത്തസിൽ വാജിബാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, യുഅ്മിനൂന ബിഹ് വഖഫ് ചെയ്യുമ്പോൾ യുഅ്മിനൂന ബിഹ് കൂട്ടി ഓതുകയാണെങ്കിൽ യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹ്, ഇങ്ങനെ വമൻ യക്ഫുർ ബിഹി വമൻ യ സാക്കിന നൂനു ശേഷം യാ ഇത് ഗം ബി ഗുന്ന നൂനിനെ യാ ഇലേക്ക് ഇത് ഗം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണ്ണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യക്ഫുർ ബി, യക്ഫുർ ബിഹി അല്ല യക്ഫുർ ബിഹി. ഫഉലൈക മദ് മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹുമുൽ ഖാസിറൂൻ, ഹുമുൽ ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഹുമുൽ ഖാസിറൂൻ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ഇൻഷാല്ലാ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അർത്ഥമാറ്റം വരുന്ന രൂപത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ പഠിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ഷക്കൂർ ക്ലാസ്സെടുക്കുകയായിരുന്നു ഇതുവരെ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ പഠിക്കുന്ന ഓരോ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പഠിക്കാനും പാരായണം നിർവഹിക്കാനും സാധിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു.

പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ബന്ദർ ബലീല.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാദിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാതിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്തുബൈത്തി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: അള്ളാഹു അക്ബർ
1: അള്ളാഹു

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. الله أكبر،
1: الله أكبر.
2: പീസ് ഖുർആൻ റേഡിയോ, പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു തൂർ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സറൂർ.

പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് ശുഅറ 52 മുതൽ സൂറത്ത് നംല് സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറ 52 മുതൽ സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ.
1: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും അതിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്ന സൂറത്ത് സൂറത്തു നൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
3: വചനം 13. വാക്കർത്തം. മാലക്കും, നിങ്ങൾക്കെന്താണ്? ലാ തർജൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, കരുതുന്നില്ല. ലില്ലാഹി, അല്ലാഹുവിന്. വഖാറാ, ഒരു മഹത്വം, ഗൗരവം, സഹനം.
4: മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ,
3: ജനങ്ങളെ, നിങ്ങൾക്കെന്താണ്? നിങ്ങൾ അല്ലാഹുവിന് ഒരു മഹത്വവും പ്രതീക്ഷിക്കുന്നില്ലേ? വചനം 14. വാക്കർത്തം. വഖദ് ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അത്വാറ, പല ദശകളായി, ഘട്ടങ്ങളായി.
4: വഖദ് ഖലഖക്കും അത്വാറാ,
3: അവൻ നിങ്ങളെ പല ദശകളായി സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ. 13-14 വചനങ്ങളുടെ വിശദീകരണം. നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്കു പോലും വളരെ മഹത്വം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നിങ്ങളെ വിവിധ ദശകളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവന് യാതൊരു മഹത്വവും ഗൗരവവും ഉള്ളതായി ഗണിക്കുന്നില്ല. ഇത് എന്തൊരാശ്ചര്യമാണ് എന്ന് സാരം. ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം, അപൂർണമായ മനുഷ്യരൂപം, പൂർണമായ മനുഷ്യരൂപം എന്നിങ്ങനെ ഗർഭാശയത്തിൽ വച്ച് പല ദശകളെയും തരണം ചെയ്ത ശേഷമാണല്ലോ മനുഷ്യൻ ഒരു ശിശുവായി പിറക്കുന്നത്. പിന്നീടാണെങ്കിൽ ശൈശവം, കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം ആദിയായ അവസ്ഥകളും സംഭവിക്കുന്നു. ആധുനിക ഗർഭശാസ്ത്ര വിദഗ്ധന്മാർ ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്ത ദശകളെപ്പറ്റി വേറെ രൂപത്തിലും വിവരിക്കാറുണ്ട്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ളവർക്കും ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ളവർക്കും അതൊന്നും പരിചിതമല്ലാത്ത സ്ഥിതിക്കും ഖുർആനിൽ ഗർഭദശകളെക്കുറിച്ച് പ്രസ്താവിക്കാറുള്ള പ്രസ്താവനകൾ പരിശോധിക്കുമ്പോഴും അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കപ്പെട്ട ആ വിവരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അതേസമയത്ത് പല ദശകളായി അത്വാറ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയിൽ മനുഷ്യസൃഷ്ടിയിൽ സംഭവിക്കുന്ന എല്ലാവിധ ദശാമാറ്റങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സ്വന്തം ദേഹങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ സാക്ഷീകരിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ച ശേഷം ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വചനം 15. വാക്കർത്തം. അലം തറൗ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖ, എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. അല്ലാഹു അല്ലാഹു, സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളെ. ത്വിബാഖ, അടുക്കായി തട്ടുതട്ടായി.

0: ഒന്നൊന്നിനുമീതെ അടുക്കുകളായ നിലയിൽ അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം 16. വാക്കർത്ഥം. വജഅലൽ ഖമറ, ചന്ദ്രനെ ആക്കുകയും ചെയ്തു. ഫീഹിന്ന, അവയിൽ. നൂറൻ, ഒരു പ്രകാശം, വെളിച്ചം. വജഅല ശംസ, സൂര്യനെ ആക്കുകയും ചെയ്തു. സിറാജ, ഒരു വിളക്ക്.
1: വജഅല ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ,
0: അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം. വല്ലാഹു, അല്ലാഹു. അംബതക്കും, നിങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, നിങ്ങളെ മുളപ്പിച്ചു, ഉത്ഭവിപ്പിച്ചു. മിനൽ അർദി, ഭൂമിയിൽ നിന്ന്. നബാത്തൻ, ഒരു ഉൽപാദനം ആയിട്ട്, ഒരു മുളയായിട്ട്.
1: വല്ലാഹു അംബതക്കും മിനൽ അർദി നബാത,
0: അല്ലാഹു തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു ഉൽപാദനം ഉൽപാദിപ്പിച്ചിരിക്കുന്നു. വചനം 18. വാക്കർത്ഥം. സുമ്മ യുഈദുക്കും, പിന്നെ നിങ്ങളെ അവൻ ആവർത്തിക്കുന്നു, മടക്കുന്നു. ഫീഹ, അതിൽ. വയുഖ്രിജുക്കും, നിങ്ങളെ പുറത്തു വരുത്തുകയും ചെയ്യുന്നു. ഇഖ്റാജ, ഒരു പുറത്തു വരുത്തൽ.
1: ثم يعيدكم فيها ويخرجكم اخراجا,
0: പിന്നീട് നിങ്ങളെ അതിൽ വീണ്ടും മടക്കുകയും അതിൽ നിന്ന് ഒരു പുറത്തുവരുത്തൽ വരുത്തുകയും ചെയ്യുന്നു. 15 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അടുക്കുകളായ ഏഴ് ആകാശങ്ങൾ, സബ സമാവാതിൻ തിബാഖ എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ച് സൂറത്തു മുൽക്ക് 3 വിവരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ചന്ദ്രവെളിച്ചം സൂര്യവെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണല്ലോ. അതാകട്ടെ, സൂര്യൻ്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിനാൽ ഉണ്ടാകുന്നതുമാണ്. സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചന്ദ്രനെ പ്രകാശമാക്കി എന്നും സൂര്യനെ വിളക്കാക്കി എന്നും വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു പറഞ്ഞത്. ചെറുവാക്കുകളിൽ പോലും പല അന്തസാരങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുക ഖുർആന്റെ ഒരു സവിശേഷതയാണല്ലോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാകുന്നു. ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു വ്യാപിക്കുന്നതുപോലെ മനുഷ്യൻ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. മനുഷ്യപിതാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഒന്നാമത്തെ ആ മനുഷ്യച്ചെടിയിൽ നിന്ന് പെരുകിയുണ്ടായതാണല്ലോ ഈ കോടാനുകോടി മനുഷ്യർ. ഇനി ഓരോരുവനെ സംബന്ധിച്ചു നോക്കുക. ഇന്ദ്രിയത്തിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ അവൻ്റെ ഉത്ഭവമെങ്കിലും ഇന്ദ്രിയം ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണം ഭൂവിഭവങ്ങളിൽ നിന്നും അവ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത എന്നുള്ള 17 വചനത്തിന് അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ഒരു സസ്യമായി മുളപ്പിച്ചു എന്ന് ഈ അടുത്ത കാലത്ത് ചില പുത്തൻ ചിന്താഗതിക്കാർ അർത്ഥം നൽകിക്കാണുന്നു. ഈ അർത്ഥത്തെ ആധാരമാക്കി ഡാർവിൻ്റെ പരിണാമവാദത്തിന് ഖുർആന്റെ സാക്ഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ അവർ ശ്രമിച്ചും കാണുന്നു. അഥവാ മനുഷ്യനൊരു കാലത്ത് സസ്യമായിരുന്നുവെന്നും ക്രമേണ പരിഷ്കരിച്ചു മനുഷ്യരൂപത്തിലെത്തിയതാണെന്നുമാണ് ഈ സമർത്ഥനം. ഖുർആന്റെ പ്രസ്താവനകൾക്കും ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധമായ ഈ സിദ്ധാന്തത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പല ശാസ്ത്ര പണ്ഡിതന്മാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഓരോ കാലത്തും പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ സിദ്ധാന്തങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ന്യായീകരണമുണ്ടാക്കുവാൻ മുതിരുന്നത് ചില ആധുനിക പണ്ഡിതന്മാർ ഇന്നൊരു പരിഷ്കാരമാക്കിയിരിക്കുകയാണല്ലോ. അംബത എന്ന ക്രിയക്ക് മുളപ്പിച്ചു ഉൽപ്പാദിപ്പിച്ചു എന്നും നബാത്തുൻ എന്ന പദത്തിന് മുള, ചെടി, ഉൽപാദനം എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരുമെന്നതിൽ തർക്കമില്ല. അക്കാരണത്താൽ ഈ പുതിയ അർത്ഥം വകവെക്കുവാൻ തരമില്ല. ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സൂറത്ത് ആലിമ്രാൻ 37 വചനത്തിൽ അള്ളാഹു മറിയം അലൈഹിസ്സലാമയെ പറ്റി പ്രസ്താവിച്ചത് നോക്കുക. വ അംബതഹ നബാതൻ ഹസനൻ വകഫലഹ സകരിയ. അള്ളാഹു അവളെ നല്ലതായ ഒരു ഉൽപാദനം ഉൽപ്പാദിപ്പിക്കുകയും അവളെ സക്കരിയാക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതായത് മറിയമിൻ്റെ ഉത്ഭവവും വളർച്ചയും അള്ളാഹു നല്ല നിലയിലാക്കുകയും അവരുടെ രക്ഷാകർത്തൃത്വം സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നൽകുകയും ചെയ്തുവെന്ന് സാരം. ഇക്കൂട്ടർ കൽപ്പിച്ച അർത്ഥപ്രകാരമാണെങ്കിൽ ഇതിന് അള്ളാഹു അവളെ ഒരു നല്ല സസ്യമാക്കി മുളപ്പിച്ചു എന്ന് അർത്ഥം പറയണമല്ലോ. അഥവാ മറിയം ആദ്യം ഒരു ചെടിയായിരുന്നുവെന്നും പിന്നീട് മനുഷ്യരൂപത്തിലായെന്നും അനന്തരം സക്കരിയ നബിയെ ഏൽപ്പിച്ചുവെന്നും ഇതിന് വ്യാഖ്യാനവും നൽകേണ്ടി വരും. കഷ്ടം. ഇത്രയും അപലപനീയവും ബാലിശവുമായ പുതിയ അർത്ഥ വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് ഖുർആന്റെ പേരിൽ എന്തും പറയുവാൻ ധൈര്യക്ഷയമുണ്ടാവില്ലെന്ന് തോന്നിപ്പോകുകയാണ്. അള്ളാഹു അവർക്കും നമുക്കും നേർമാർഗം കാണിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒടുക്കം എല്ലാവരെയും അതേ മണ്ണിലേക്കു തന്നെ രണ്ടാമതും തിരിച്ചയക്കുന്നു. ശവം മണ്ണിൽ മൂടപ്പെടട്ടെ, അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടട്ടെ, ഏതായാലും ഒടുക്കം മണ്ണിൽ തന്നെ ലയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നതും കണ്ടറിയുന്നതുമാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹു മനുഷ്യനെ ഒന്നുകൂടി പുറത്തു വരുത്തുക തന്നെ ചെയ്യും. അതത്രേ പുനരുദ്ധാനം. ഇതിലെന്താണ് ഇത്ര അസാംഗത്യം? ഒന്നുമില്ല.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലെന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
4: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
3: അതെ, നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ആയത്തുകളെ സൂറത്തുകളെ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു അധ്യാപകനിൽ നിന്നാകുമ്പോൾ തീർച്ചയായും അത് പഠിക്കാനും ആവേശവും അതോടൊപ്പം അത് എളുപ്പവുമുള്ളതായിത്തീരുന്നു. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത്. അധ്യാപകൻ പാരായണം ചെയ്യുന്നതോടൊപ്പം നമുക്കും ഒപ്പം പാരായണം ചെയ്ത് പഠിക്കാം. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 63-ാമത്തെ വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم يسألك الناس عن الساعة

0: يوم تقلب وجوههم في النار يقولون يا ليتنا يا ليتنا أطعنا الله وأطعنا الرسولا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 66-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. ഓരോ ദിനവും വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ, അതിലെ വചനങ്ങളെ ആവർത്തനങ്ങൾ കൊണ്ട് മനഃപാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള പാരായണം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണം നമ്മൾ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി. സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുന്നു, ഓരോ വചനങ്ങളും വ്യത്യസ്തങ്ങളായ ആവർത്തനങ്ങളോടെ കേൾക്കുമ്പോൾ അതിനോടൊപ്പം പാരായണം ചെയ്യാനും പരമാവധി അവയിലെ വചനങ്ങളെ മനഃപാഠമാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അല്ലാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 114 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 115, 116, 117 ആയത്തുകളാണ്. വലില്ലാഹിൽ മശ്രിഖു വൽ

ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. മശ്രിഖു വൽ മഗ്‌രിബു വൽ മഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം. വൽ മഗ്‌രിബു മഗ്‌രിബു ഫഅയ്നമാ തുവല്ലു ഫസമ്മ ഫസമ്മ എന്ന് ഒരിക്കലും ആവരുത്, സ മാറി സീനാവരുത്. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഫസമ്മ വജിഹുല്ലാഹ് വജിഹു ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജിഹുല്ലാഹ് ഇന്നല്ലാഹ നൂന് ശബ്ദ് മണിക്കണം. ഇന്ന ഇന്നല്ലാഹ വാസിഉൻ അലീം വാസിഉൻ ഐൻ തൻവീന് ശേഷം ഐൻ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. വാസിഉൻ അലീം ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയണം. വാസിഉൻ ഇന്നല്ലാഹ വാസിഉൻ അലീം. وقالوا اتخذ الله ولدا سبحانه وقالوا اتخذ وقالوا اتخذ الا وقالوا اتخذ وقالوا اتخذ الله ولدا سبحانه ولدا تنوين الششم سين اخفاهم بغنه അവ്യക്തമാക്കി മണിക്കണം. വലദൻ സുബഹാന, അതുപോലെ അതുപോലെ തന്നെ സുബഹാന ഹാൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുബഹാന അല്ല സുബഹാനല്ല സുബഹാന സുബഹാന. ബല്ലഹു, ഇവിടെ ബൽ ലഹു അല്ല പറയുക, ബല്ലഹു ബല്ലഹു. ലാമിനെ അടുത്ത ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം, മണിക്കരുത്. ബല്ലഹു പറയരുത്, ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് മാ ഫിസ് സമാവാതി വൽ അർദ് വൽ അർദ് വൽ അർദ് അല്ല വൽ അ, ഹംസ ഉച്ചരിക്കണം, ദാദിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. വൽ അർദ് വൽ അർദ് കുല്ലു ലഹു ഖാനിതൂൻ കുല്ലുൻ ലഹു തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഓതേണ്ടത് കുല്ലുൻ ലഹു കുല്ലുൻ ലഹു അല്ല കുല്ലുൻ ലഹു അല്ല കുല്ലുൻ ലഹു കുല്ലുൻ ലഹു ഖാനിതൂൻ ഖാനിതൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് അപ്പുറത്ത് ഖാ ഖാ ഖി ഖു അഖ് ഖാനിതൂൻ. അടുത്ത ആയത്ത് ബദീഉ സമാവാതി വൽ അർദ് ബദീഉ ബദീഉ ഐൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബദീഉ സമാവാതി വൽ അർദ് വൽ അർദ് അല്ല വൽ അർദ്, ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അരുനീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്തിഅലാന്റെ അക്ഷരം. വൽ അർദ് വൽ അർദ്. വഇദാ ഖദാ അംറൻ വഇദാ വഇസാ അല്ല വഇദാ ഖദാ, ദാദ് ശ്രദ്ധിക്കണം. ഖദാ വഇദാ ഖദാ അംറൻ എന്നല്ല പറയേണ്ടത്, വഇദാ ഖദാ ദാ ഖദാ വഇദാ ഖദാ അംറൻ. ഇവിടെ മദ് മുൻഫസ്സിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസ്സിൽ. ഇനി അംറൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദം. സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ എവിടെയും എവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ മീം സ്വാഭാവികമായിട്ടും ബാ ആവും. അധികം ആളുകളും അങ്ങനെ തന്നെ തജ്വീദ് നിയമങ്ങളോ മഖ്റജോ ഒന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ അംറൻ എന്നല്ല പറയുക, അംറൻ അംറൻ അല്ല അംറൻ അംറൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. അംറൻ ഫഇന്നമ അംറൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അംറൻ ഫഇന്നമ നൂന് ശബ്ദ് മണിക്കണം. ഫഇന്നമ യഖൂലു ലഹു കുൻ യഖൂലു ലഹു

സാക്കിന നൂന് ശേഷം ഫ ഇഖ്ഫ ബി ഗുന്ന അവ്യക്തമാക്കി മണിക്കണം. കുൻഫ ഈ ഗുന്ന ശ്രദ്ധിക്കണം. കുൻഫ കുൻഫയകുൻ അല്ല കുൻഫയകുൻ കുൻഫയകുൻ ഇങ്ങനെ ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്.

0: സൂറത്തുൽ ബക്കറയിലെ 115, 116, 117 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുസ്സക്കൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39 അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് നൂഹ് 19 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ്.
3: വചനം 19. വാക്കർത്ഥം: വല്ലാഹു,
4: അല്ലാഹു തന്നെ,
3: ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നു, അൽ അർദ ഭൂമിയെ, ബിസാത ഒരു വിരിപ്പ്,
5: വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാത,
3: അല്ലാഹു തന്നെ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തരികയും ചെയ്തിരിക്കുന്നു. വചനം 20. വാക്കർത്ഥം: ലിതസ്ലുക്കു, നിങ്ങൾ പ്രവേശിക്കുവാൻ, കടക്കുവാൻ, മിൻഹ, അതിൽ നിന്ന്, സുബുലൻ, വഴികളിൽ, ഫിജാജ, വിശാലമായ, വിസ്തീർണമായ.
5: ലിതസ്ലുക്കു മിൻഹ സുബുലൻ ഫിജാജ,
3: നിങ്ങൾക്ക് അതിൽ നിന്ന് വിസ്തീർണമായ മാർഗങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടി. 19-20 വചനങ്ങളുടെ വിശദീകരണം: വിരുപ്പിൽ യഥേഷ്ടം കിടക്കാം, ഉറങ്ങാം, സുഖിക്കാം, ഇരിക്കാം, അതുപോലെ തന്നെ ഭൂമിയും. വസിക്കുവാൻ, ഉപജീവനമാർഗം തേടാൻ, വീടുപണിയുവാൻ, കൃഷി ചെയ്യാൻ, സഞ്ചരിക്കുവാൻ, നിരീക്ഷണം നടത്തുവാൻ, കിളച്ചുമറിക്കുവാൻ, അങ്ങനെ വേണ്ടതിനെല്ലാം സൗകര്യപ്പെടുമാറ് അല്ലാഹു ഭൂമിയെ പരന്ന് വിശാലമായതാക്കിയിരിക്കുന്നു. പാറ പോലെ ഉറച്ചതോ, മണൽ പോലെ കിളറിയതോ, ചേറുപോലെ അലിഞ്ഞതോ, വനം പോലെ കാടുമൂടിയതോ, മരുഭൂമി പോലെ ഒഴിഞ്ഞുകിടക്കുന്നതോ ആക്കിയില്ല. ഓരോരുത്തനും അവൻ്റെ ഹിതമനുസരിച്ച് വിഹരിക്കുവാനുള്ള മാർഗങ്ങളും വിശാലം തന്നെ. നാട്ടിലൂടെയും കാട്ടിലൂടെയും കരയിലൂടെയും സമുദ്രത്തിലൂടെയും മലയിലൂടെയും മരുഭൂമിയിലൂടെയും സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങളും അല്ലാഹു സജ്ജമാക്കിയിരിക്കുന്നു. കൂടാതെ വായുമാർഗവും ഇപ്പോൾ മനുഷ്യന് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതെല്ലാം അള്ളാഹു മനുഷ്യനു ചെയ്ത മഹത്തായ അനുഗ്രഹങ്ങളും അതേസമയത്ത് അള്ളാഹുവിൻ്റെ മഹത്വത്തിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളുമത്രേ. 950 കൊല്ലത്തോളം നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ
4: സത്യവിശ്വാസത്തിലേക്ക്
3: ക്ഷണിച്ചുകൊണ്ടിരുന്നതിന്റെ സ്വഭാവമാണ് സംക്ഷേപരൂപത്തിൽ നാം മുകളിൽ കണ്ടത്. എന്നാൽ ആ ജനത അതിനു നേരെ കൈക്കൊണ്ട നയമെന്തായിരുന്നുവെന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രസ്താവനയിൽ തുടർന്ന് വിവരിക്കുന്നു. വചനം 21. വാകർത്തം. ഖാല നൂഹ്, നൂഹ് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നഹും, നിശ്ചയമായും അവർ, അസൗനി, എന്നോട് അനുസരണക്കേട് കാണിച്ചു, വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു, മൻ, യാതൊരുവരെ, ലം യസിദുഹു, അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല, മാലുഹു, തന്റെ സ്വത്ത്, വവലദുഹു, തന്റെ സന്താനവും, ഇല്ല ഹസാറ, നഷ്ടമല്ലാതെ.

0: നൂഹ് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്. യാതൊരുവർക്ക് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലയോ? അങ്ങനെയുള്ളവരെ അവർ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. വചനം 22. വാക്കർത്ഥം: വമകറു, അവർ കുതന്ത്രം പ്രവർത്തിക്കുകയും ചെയ്തു. മക്റൻ കുബ്ബാറ, വലുതായ കുതന്ത്രം.
1: വമകറു മക്റൻ കുബ്ബാറ,
0: വളരെ വലിയ കുതന്ത്രവും അവർ പ്രയോഗിച്ചിരിക്കുന്നു. വചനം 23. വാക്കർത്ഥം: വഖാലു, അവർ പറയുകയും ചെയ്തു. ലാ തദറുന്ന, നിശ്ചയമായും നിങ്ങൾ വിട്ടേക്കരുത്. ആലിഹത്തക്കും, നിങ്ങളുടെ ആരാധ്യവസ്തുക്കളെ, ദൈവങ്ങളെ. വല തദറുന്ന, വിട്ടേക്കുകയും അരുത്. വദ്ദൻ, വദ്ദിനെ. വലാ സുവാഅൻ, സുവാഅിനെയും അരുത്. വലാ യഗൂസ, യഗൂസിനെയും അരുത്. വയഊഖ, യഊഖിനെയും. വനസ്ര, നസ്റിനെയും.

0: അവർ പറഞ്ഞു, ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ വിട്ടേക്കരുത്. വദ്ദിനെയാകട്ടെ സുവാഇനെയാകട്ടെ നിങ്ങൾ വിട്ടേക്കരുത്. യഗൂസിനെയും യഊഖിനെയും നസറിനെയും വിട്ടേക്കുകയും അരുത്.
1: വചനം 24. വാക്കർത്ഥം: വഖദ് അദല്ലു, അവർ വഴിവിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കസീറൻ, വളരെ ആളുകളെ. വലാ തസിദി, നീ വർദ്ധിപ്പിക്കരുതേ. അദ്ദാലിമീന, അക്രമികൾക്ക്. ഇല്ലാ ദലാല, വഴിവിഴവല്ലാതെ.
2: وَقَدْ أَضَلُّوا كَثِيرًا وَلَا تَزِدِ الظَّالِمِينَ إِلَّا ضَلَالًا.
1: അവർ വളരെ ജനങ്ങളെ വഴിവിഴപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, അക്രമികൾക്ക് വഴികേടല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ. 21 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എത്രമാത്രം മനോവേദനയോടുകൂടിയാണ് നൂഹ്നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെപ്പറ്റി അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടപ്പെടുന്നതെന്ന് ആലോചിച്ചു നോക്കുക. പ്രബോധനത്തിൽ അംഗീകരിക്കപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു നോക്കി. 950 കൊല്ലത്തോളം ഇടമുറിയാതെ, വിശ്രമമില്ലാതെ അദ്ദേഹം ആ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. സൂറത്തുൽ ഹൂദ് 40 ആയത്തിൽ പ്രസ്താവിച്ചതുപോലെ, അല്പമാത്രം ആളുകളല്ലാതെ അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചില്ല. ആ ജനത വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, പരിഹാസം, ധിക്കാരം, അഹംഭാവം ആദിയായവയിൽ അവർ അതിരു കവിയുകയും ചെയ്തു. അവരിൽ നിന്ന് ഇനി ഒട്ടും നന്മ പ്രതീക്ഷിക്കുവാനില്ലെന്നും അവർ അവശേഷിക്കുന്ന കാലത്തോളം അവരിൽ നിന്ന് അക്രമവും മാർഗതടസ്സവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഈ അവസരത്തിലാണ് അദ്ദേഹം അവർക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. 26-ഉം 27-ഉം വചനങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. 24-ാം വചനത്തിലെ നൂഹ്നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ താൽപ്പര്യം അക്രമികളായ ആ ജനതയുടെ കുതന്ത്ര പ്രവർത്തനങ്ങളിൽ അവർക്ക് പരാജയം നൽകണമെന്നും അവരുടെ തോന്നിയവാസങ്ങൾക്കും അവർ മൂലമുണ്ടാകുന്ന ശല്യങ്ങൾക്കും അറുതി വരത്തക്കവണ്ണം അവർക്ക് വല്ല ആപത്തോ നാശമോ സംഭവിക്കണമെന്നും ആയിരിക്കാവുന്നതാണ്. തുടർന്നുള്ള വചനങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. സ്വത്തും മക്കളും നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലാത്തവർ എന്ന് 21-ാം വചനത്തിൽ പ്രസ്താവിച്ചത് അവരിലുള്ള നേതാക്കളെയും ധനികന്മാരെയും കുറിച്ചാകുന്നു. പാമരന്മാരും സാധാരണക്കാരും അവരെ അനുകരിക്കുകയും പ്രേരണകൾക്ക് വഴിപ്പെടുകയും ചെയ്തു. ഇതാണ് 24-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നൂഹ്നബി അലൈഹിസ്സലാം എന്തുതന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ ദൈവങ്ങളെ വിട്ടുകളയരുതെന്ന് നേതാക്കൾ മറ്റുള്ളവരെ നിർബന്ധിച്ചു. വിഗ്രഹങ്ങളെ ഉദ്ദേശിച്ചാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞതെന്ന് സ്പഷ്ടമാണ്. അവയിൽ കൂടുതൽ പ്രധാനപ്പെട്ട 5 പേരുകളത്രേ 23-ാം വചനത്തിൽ കാണുന്നത്. സജ്ജനങ്ങളായിരുന്ന ചില ആളുകൾ മരണപ്പെട്ട ശേഷം പിശാചിൻ്റെ പ്രേരണയനുസരിച്ച് ആദ്യം അവരുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെടുകയും ക്രമേണ അവ ആരാധ്യ ദൈവങ്ങളായി മാറുകയുമാണുണ്ടായതെന്നും ഇതേ പേരുകളിലുള്ള വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ അറബികൾക്കിടയിലും പ്രചാരത്തിൽ വന്നുവെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവക്കു പുറമെ ലാത്ത, ഉസ്സ, മനാത്ത മുതലായ പല വിഗ്രഹങ്ങൾ അറബികൾക്ക് വേറെയും ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കൂടുതൽ വിവരം ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. നൂഹ്നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. അല്ലാഹു പറയുന്നു. വചനം 25. വാക്കർത്ഥം: മിമ്മാ ഖത്വീആതിഹിം, അവരുടെ തെറ്റുകളാൽ, കുറ്റങ്ങളാൽ. ഉഗ്രിഖു,
0: അവർ മുക്കപ്പെട്ടു, അവർ നശിപ്പിക്കപ്പെട്ടു.
1: ഫഉദ്ഖിലു, എന്നിട്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു നാറൻ അഗ്നിയിൽ. ഫലം യജിദു, അപ്പോൾ അവർ കണ്ടെത്തിയില്ല, അവർക്ക് കിട്ടിയില്ല. ലഹും, അവർക്ക്. മിന്ദൂനില്ലാഹി, അള്ളാഹുവിനു പുറമെ. അൻസ്വാറ, സഹായികളെ.

0: അവരുടെ തെറ്റുകളാൽ തന്നെ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർ തങ്ങൾക്ക് അല്ലാഹുവല്ലാതെയുള്ള സഹായികളെ കണ്ടെത്തിയില്ല. വചനം 25 വിശദീകരണം. നൂഹ് നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കാതിരുന്ന ആ ജനത ഒന്നടങ്കം ജലപ്രളയത്തിൽ നശിച്ചുപോയതും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന അല്പം സത്യവിശ്വാസികളും അദ്ദേഹവും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കപ്പലിൽ കയറി രക്ഷപ്പെട്ടതും പ്രസിദ്ധമാണല്ലോ. ഇത് അവർക്ക് ലഭിച്ച ഐഹിക ശിക്ഷയാണ്. പരലോകത്തിലോ നരകാഗ്നിയും. ഇതെല്ലാം അവരുടെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ നിമിത്തമല്ലാതെ സംഭവിച്ചിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഫദ്ഖുലു നാറ, എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഖിയാമത്ത് നാളിൽ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെയും അവർ അതിന് അർഹരായി കഴിഞ്ഞിട്ടുള്ളതിനെയും ഉദ്ദേശിച്ചായിരിക്കാം. അല്ലെങ്കിൽ മുങ്ങി നശിച്ചതോടൊപ്പം തന്നെ അവരെ അള്ളാഹു യഥാർത്ഥത്തിൽ ഒരു അഗ്നിശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്നും വരാവുന്നതാണ്. ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ഫിർഔനെയും അവൻ്റെ ആൾക്കാരെയും സംബന്ധിച്ച് അവർ രാവിലെയും വൈകുന്നേരവും നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്നുണ്ടെന്ന് 40:46 വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ഇടക്കാലത്ത് ആലമുൽ ബർസഖ് വെച്ച് മനുഷ്യന് സുഖമയമോ ദുഃഖമയമോ ആയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഖബറിലെ ശിക്ഷ അക്കൂട്ടത്തിൽ പെട്ടതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസ് മുഖേനയും സ്ഥാപിതമായിട്ടുള്ളതാണ്. അപ്പോൾ ജലപ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടതു മുതൽ ആ ജനതയും ഫിറാവിൻ്റെ ആൾക്കാരെ പോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഗ്നിശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഫദ്ഖുലു, എന്നിട്ട് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാക്കിൻ്റെ ആദ്യത്തിൽ കാണുന്ന അവ്യയം ഫ നോക്കുമ്പോൾ മുങ്ങി നശിച്ചതിൻ്റെ ഉടനെ തന്നെ അഗ്നിപ്രവേശനവും സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുവാനാണ് ന്യായം കാണുന്നത്. കൂടാതെ മുക്കി നശിപ്പിച്ചതിനെക്കുറിച്ചും അഗ്നിയിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ചും രണ്ടും തന്നെ ഭൂതകാലക്രിയ അൽമാദി ഉപയോഗിച്ചാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നതും. അല്ലാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്ത് നൂഹ് 19-25 വരെയുള്ള വചനങ്ങൾ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അങ്കബൂത് 41-45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
4: استووا اعتدلوا تقاربوا وسدوا الخلل الله اكبر
5: الله اكبر سبحان الله

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അങ്കബൂത്ത് 41 മുതൽ 45 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ ഇഷാ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: അക്ബർ.
1: അല്ലാഹു അക്ബർ,
0: അല്ലാഹു അക്ബർ.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഇഷാ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അതിൻ്റെ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. എന്നത്തെയും പോലെ ഖുർആൻ പഠിക്കാൻ അത് അധ്യാപകൻ്റെ സഹായത്തോടു കൂടെ ആകുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ ഗുണവും പ്രത്യേകതയും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽ മുഅല്ലിമിൽ ഇപ്പോൾ സൂറ അൽ ബക്കറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഹല്ലിം, സൂറത്തുൽ ബക്കറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആധികാരിക തഫ്സീർ ആധാരമാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ. സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഇല്ലാതെ ആധികാരിക പണ്ഡിതന്മാരിൽ നിന്നുള്ള ഉദ്ധരണികൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സാഫാത്തിലെ 105 ആയത്തിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിലെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ലാ ഇപ്പോൾ നാം കേൾക്കുക. സൂറത്തു സാഫാത്തിലെ 105 ആയത്ത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുമിനു ബിഹി വനതവക്കലു അലൈഹി أعوذ بالله من الشيطان الرجيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 105 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 105-ാമത്തെ വചനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് സ്വദ്ദഖ്ത റുഇയ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പറയുന്നു, ഖദ് സ്വദ്ദഖ്ത, തീർച്ചയായും താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. അർറുഇയ, സ്വപ്നം. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും അപ്രകാരം നാം സുഹൃതം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. നാം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് മഹത്തായ പ്രതിഫലം അത് മുഖേന നൽകുന്നു. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരുന്നു. സൂറത്തു ത്വലാഖിൽ അള്ളാഹു പറഞ്ഞ വചനം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവന് ഒരു പോം വഴി ഉണ്ടാക്കിക്കൊടുക്കും, പുറത്തു കടക്കാനുള്ളൊരു മാർഗം അള്ള ഉണ്ടാക്കിക്കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസുലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വിധേന അവന് അള്ളാഹു ഉപജീവനം നൽകും. തുടർന്ന് പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സന്നദ്ധരായാൽ തീർച്ചയായും അത്തരം ആളുകൾക്ക് അവർ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്ത ഇഹ്സാൻ, അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇതര മനുഷ്യരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ വിധേയരായിരിക്കുന്നു. ഒന്നാമത്തേത്, അള്ളാഹു നമുക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നു എന്നതാണ്. അതുതന്നെ നമുക്ക് വിലമതിക്കാനാവാത്ത അതിമഹത്തായ അനുഗ്രഹമാണെന്നത് ഹിദായത്തിനെക്കുറിച്ച് അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനേകായിരം മനുഷ്യർക്ക് ലഭിക്കാത്ത നേർവഴിയെന്ന സത്യത്തിൻ്റെ വഴി, മാർഗം, അത് അവലംബിക്കാൻ കഴിഞ്ഞു എന്ന അതിമഹത്തായ അനുഗ്രഹം. എന്നാൽ അതിനുശേഷം ആ മനുഷ്യർ, ഹിദായത്ത് ലഭിച്ച ആളുകൾ ചെയ്യുന്ന ഏത് സൽപ്രവർത്തനത്തിനും അള്ളാഹുവിൻ്റെ വകയായി അവൻ്റെ അനുഗ്രഹമായി അവർക്കവൻ പ്രതിഫലം നൽകുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. സഹോദരന്മാരെ, ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നാം എത്ര ശുക്ർ കാണിച്ചാലും എത്ര നന്ദി കാണിച്ചാലും അതിന് ഒരിക്കലും തന്നെ പകരമാവുകയില്ല. എന്നിട്ടും നമ്മുടെ നാഥൻ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് വീണ്ടും നമുക്ക് പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു, അപ്രകാരം പ്രതിഫലം നൽകുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഈ മഹത്തായ സൗഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിനെ വിസ്മരിക്കാതെ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ലംഘിക്കാതെ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത, നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അതിമഹത്തരമായ അനുഗ്രഹം കൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. 106-ാമത്തെ വചനം, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇന്ന ഹാദാ, നിശ്ചയമായും ഇത്, ലഹുവ, ഇതു തന്നെയാണ്, അൽ ബലാഉൽ മുബീൻ, സ്പഷ്ടമായ ഒരു പരീക്ഷണം. നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം. സ്വന്തം മകൻ, ആ മകൻ പിതാവുമായി വേർപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും പിതാവിൻ്റെ കൂടെ തന്നെ നടക്കുന്ന, പിതാവുമായി വളരെ വലിയ സൗഹൃദം സ്ഥാപിച്ച ആ പ്രായത്തിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായത് ആ മകനെ അറുക്കണമെന്ന്. അതാണ് അള്ളാഹു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം എന്ന് പറഞ്ഞത്. ഐ അൽ അളീമു വഹൽ ഹുനാക ഇബ്തിലാഉൻ വഖ്തിബാറുൻ അഅലമു മിൻ ഹാദൽ ഇബ്തിലാഇ വൽ ഇഖ്തിബാർ. ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണമുണ്ടോ? അൻ യുഅ്മറ അർറജുലു ബിദബ്ഹി ഇബ്നിഹി ബിയദിഹി. ഒരാൾ സ്വന്തം കൈകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു പരീക്ഷണം മറ്റെന്തുണ്ട്? യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരണപ്പെടുക എന്നത് തന്നെ ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ മകൻ്റെ മരണത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയല്ല അള്ളാഹു അറിയിച്ചത്, മറിച്ച് സ്വന്തം മകനെ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കാനാണ് കൽപ്പന. അതാണ് ഇതൊരു സ്പഷ്ടമായ പരീക്ഷണമാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അൽ മുബീൻ എന്ന് പറഞ്ഞാൽ അൽ മുൽഹിറു, പ്രകടമാക്കുന്നത് എന്നാണ് അർത്ഥം. യഅനി അല്ലദീ അൽഹറ ഹഖീഖത ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസം അത് സാക്ഷാത്കരിക്കേണ്ട, അത് പ്രകടമാക്കേണ്ട ഒരു രംഗം. വ അന്നഹു യുഖദ്ദിമു മഹബ്ബത്തല്ലാഹി അലാ മാ യുഹിബ്ബു, അല്ലാഹുവിൻ്റെ സ്നേഹത്തെ മറ്റേത് സ്നേഹത്തെക്കാളും അദ്ദേഹം മുന്തിച്ചു. തനിക്കേറ്റവും പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ സന്താനം, പക്ഷേ ആ സന്താനത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തേക്കാൾ അള്ളാഹുവോടുള്ള സ്നേഹം അദ്ദേഹം മുന്തിച്ചു. അതാണ് അൽ മുബീൻ എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം. ഖാല അഹ്ലുൽ ഇൽം വലിഹാദാ ജഅലല്ലാഹു തആല ഖലീലൻ ലഹ്. അള്ളാഹു ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്നാണ്. അള്ളാഹു ഇബ്രാഹീം നബിയെ ഉത്തമമിത്രമാക്കിയിരിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ഖലീലാക്കിയതെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വൽ ഖുല്ലത്തു ഹിയ അഅല അൻവാഉൽ മഹബ്ബ. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ, ഈ ആത്മമിത്രമെന്ന് പറഞ്ഞാൽ, ഉത്തമിത്രമെന്ന് പറഞ്ഞാൽ, അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാകുന്നു. ഹൈസു ഖദ്ദമ അലൈഹിസ്സലാത്തു വസ്സലാം മാ യുഹിബ്ബുഹുല്ലാ അലാ മാ യുഹിബ്ബുഹു നഫ്സ. തൻ്റെ മനസ്സിൽ താൻ ഇഷ്ടപ്പെടുന്ന മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഐ അൽ ഇഖ്തിബാറുൽ വാളിഹുൽ ജലീ, അള്ളാഹു ലഹുവൽ ബലാഉൽ മുബീൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇത് വളരെ പ്രകടമായ പ്രത്യക്ഷമായ ഒരു പരീക്ഷണമായിരുന്നു. ഹൈസു അമറ ബിദബ്ഹി വലദി ഫസാറ ഇലാ ദാലിക് മുസ്തസ്ലിമൻ ലി അംരില്ലാ, തൻ്റെ മകനെ അറുക്കാൻ കൽപ്പനയുണ്ടായപ്പോൾ ഒട്ടും ശങ്കിക്കാതെ, ഒട്ടും വൈമനസ്യം കാണിക്കാതെ ആ കൽപ്പനക്ക് കീഴൊതുങ്ങാൻ ധൃതി കാണിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി. മുൻഖാദൻ ലി ത്വാഅതിഹി, അള്ളാഹുവിന് അനുസരിക്കാൻ സന്നദ്ധത കാണിച്ച ഇബ്രാഹിം നബി. വലിഹാദ ഖാല തആല, അതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത്, വ ഇബ്രാഹീമല്ലദീ വഫാ. സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ വചനത്തിൽ കാണാം, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം. ഈ വിശേഷണം ഇബ്രാഹിം നബിക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന വളരെ പ്രയാസകരമാണെന്ന് തോന്നുന്ന കൽപ്പന പോലും വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവും കാണിക്കാതെ അത് പാലിക്കാൻ ഇബ്രാഹിം നബി സന്നദ്ധത കാണിച്ചു എന്നതാണ് അതിന് അള്ളാഹു കാരണമായി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്നൽ അംറ ബിദബ്ഹി ഇബ്നിക് ഹുവൽ ഇബ്തിലാഉ ശാഖ് അല്ലദീ അബാന അൻ സിദ്ഖ് ഈമാനിക്, മകനെ അറുക്കാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ആ പ്രയാസകരമായ കൽപ്പന സ്വീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ താങ്കൾ സന്നദ്ധത കാണിച്ചു. അതാകുന്നു വിശ്വാസത്തിൻ്റെ പ്രകടമായ രൂപം, വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരം അതാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ ദുനിയാവിൻ്റേതായ പ്രയാസങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പല കൽപ്പനകളെയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും. ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നമ്മോട് പറയുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ഞാനൊരു അപരിഷ്കൃതനായി അറിയപ്പെടുമോ എന്ന് കരുതിക്കൊണ്ട് ആളുകൾ എന്നെ മതത്തിൻ്റെ ആളായി വിലയിരുത്തുമോ എന്നൊക്കെ അത്തരമൊരു ചിന്താഗതി കൊണ്ട് വേഷവിധാനത്തിൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്ത സഹോദരികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാവരും ആ സംസ്കാരത്തെ മാറ്റിവെക്കാനുള്ള കാരണം ജനങ്ങളുടെ അതൃപ്തി ഭയപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എന്തു പ്രയാസകരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും അള്ളാഹു പറഞ്ഞതാണോ, അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതം. അതുകൊണ്ടാണ് അള്ളാഹു വ ഇബ്രാഹീമല്ലദീ വഫാ, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം എന്ന് ആ മഹാനായ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിച്ചത്. 107-ാമത്തെ വചനം, വഫദൈനാഹു ബിദ്ബ്ഹിൻ അളീം, വഫദൈനാഹു, നാം അവന് തെണ്ടം കൊടുത്തു ബലിയാക്കി. അവിടെ നാം അവന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു തെണ്ടം കൊടുത്തു അഥവാ ബലിയാക്കി. ബിദ്ബ്ഹിൻ അളീം, മഹത്തായ ഒരു അറവ് മൃഗത്തെ, മഹത്തായ ഒരു ബലിമൃഗത്തെ കൊണ്ട് അപ്രകാരം നാം അദ്ദേഹത്തിന് തെണ്ടം കൊടുത്തു എന്നാണ് അള്ളാഹു ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധമായ സമയത്തായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ വിളി, അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖ്ത റുഇയ, നാം അദ്ദേഹത്തെ വിളിച്ചു ഇബ്രാഹീമേ എന്ന്, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന്. ഇൽതഫത്ത ഇബ്രാഹീമു അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി ആ വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഫറാ കബ്ഷൻ സമീനൻ അളീമ, ഒരു വലിയ തടിച്ച ഒരു ആടിനെയാണ് അദ്ദേഹം കണ്ടത്. ഫഅഖദഹു ബിദബ്ഹിഹി, ആ ആടിനെയാണ് പിന്നെ അദ്ദേഹം അറുത്തത്. അതാണ് വഫദൈനാഹു, നാം അദ്ദേഹത്തിന് ഫിദിയ നൽകി, പകരമായി നൽകി. ബിദബ്ഹിൻ, ഒരു അറവ് മൃഗത്തെ. അളീം, വലിയ, വമ്പിച്ച. അല്ലാമ സഅദി റഹ്മു പറയുന്നു, വസ്തൻഖദ്ന ഇസ്മായില, വസ്തൻഖദ്ന, നാം രക്ഷപ്പെടുത്തി ഇസ്മായില, ഇസ്മായിലിനെ. ഫജഅൽന ബദീലൻ അൻഹു കബ്ഷൻ അളീമ, എന്നിട്ടൊരു വലിയ ആടിനെ പകരമായി നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് ഒരു ആടിനെ പകരം നൽകുകയും അതിനെ അറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. സഹോദരന്മാരെ, സഹോദരികളെ, ആ ബലിയുടെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഓരോ ബലി പെരുന്നാളിലും നാം അറവ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ബലിമൃഗത്തെ അറവ് നടത്തുമ്പോൾ ഈ ചരിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ സന്താനത്തെ അറുക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്നദ്ധനായത്. അതുകൊണ്ട് തന്നെ നാം അറുക്കുന്ന ബലിമൃഗം ആ മൃഗത്തെ അറുക്കാൻ തോന്നാത്ത വിധത്തിൽ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും തടിച്ചു കൊഴുത്ത, ഏറ്റവും അവയവ തികവൊത്ത ഒരു മൃഗമായിരിക്കണം നമ്മുടെ ബലിമൃഗമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സഹോദരങ്ങളെങ്കിലും ഏറ്റവും വില കുറഞ്ഞ, അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ അങ്ങനെയുള്ള മൃഗത്തെയാണ് ഞാൻ അറുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബലിക്കായി കരുതാറുള്ളത്. ഇസ്ലാമികമായി ബലിയുടെ ലക്ഷ്യം സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ലയ്യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിയനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുകയില്ല, നിങ്ങളുടെ ഭക്തിയാണ് അല്ലാഹുവിലേക്ക് എത്തുക. നാം ബലി അറുക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത, നമുക്ക് പ്രിയപ്പെട്ടതെന്തും അല്ലാഹുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അല്ലാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണ സന്നദ്ധനാണെന്ന സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ബലിയിൽ പ്രകടമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ നമുക്ക് പ്രിയപ്പെട്ടതെന്തും അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്വലമായ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ അത് നന്മകൾ പ്രവർത്തിക്കാൻ, ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ, ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിക്കാൻ പ്രചോദനമായി മാറട്ടെ. അല്ലാഹു അതിന് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വഫാത്തിലെ 105 മുതൽ 107 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായ വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
4: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി ശ്രദ്ധിക്കുന്നത് മനഃപാഠം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ ഉതകുന്ന രൂപത്തിൽ ഓരോ ദിവസവും നാം മനഃപാഠം പ്രോഗ്രാമിലൂടെ പാരായണം കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെ ഓതിപ്പഠിക്കാനും കഴിയുമെങ്കിൽ അവ മനഃപാഠമാക്കാനുമുള്ള ശ്രമമുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 533-ാം പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 125, 126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

وإذ جعلنا البيت وإذ جعلنا ഇവിടെ ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് അല്ല വഇദ്. ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅൽന ജഅൽന ൽബൈത മസാബതൻ. മസാബത്തല്ല സീനല്ല ഥ. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത് മസാബതൻ ലിന്നാസ്. തൻവീന് ശേഷം ലാം ഇത് ഖംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മസാബതൻ ലിന്നാസ് മസാബതൻ ലി ലിന്നാസി നൂന് ശദ്ദ് മണിക്കണം. വ അംന അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ. വ അംന വ അംന അല്ല വ അംന. കൂട്ടി ഒതുകയാണെങ്കിൽ വ അംന വത്തഖിദു ഇത് ഖം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. വത്തഖിദു വത്തഖിദു മിം മഖാമി നൂന് സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഖംബിഗുന്ന നൂനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം മഖാമി മഖാമി ഖാഫ് മഖാമി ഇബ്രാഹീമ ഇബ്രാഹീമ മുസല്ല. നിർത്തുകയാണെങ്കിൽ മുസല്ല. കൂട്ടി ഒതുകയാണെങ്കിൽ മുസല്ല വഅഹിദിന വഅഹിദിന ഐന് ഫത്ഹ് ഹാഇന് കസ്ര് പിന്നെ ദാലിന് സുക്കൂന്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. വഅഹിദിന വഅഹിദ്.

0: ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇത്. ഇല ഇബ്രാഹിം, ഈ രണ്ട് നീട്ടലും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് വരുന്നത്, അതുകൊണ്ട് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. വഅഹിദിന ഇല ഇബ്രാഹിം വ ഇസ്മാഈല. ഇബ്രാഹിം ബാഇന ഖൽഖല ചെയ്യണം. ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്മാഈല വ ഇസ്മാഈല, ഹംസ ഉച്ചരിക്കരുത്, ഐനാണ്. വ ഇസ്മാഈല അൻതഹിറ സാക്കിന നൂന് ശേഷം താ ഇഖ്ഫാ ബിഗുൻ, അവ്യക്തമാക്കി മണിക്കണം. താ എന്ന അക്ഷരം ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. അൻതഹിറ ഇഖ്ഫാ ബിഗുന്നയാണ്, പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം താ ആയതുകൊണ്ട്. അൻതഹിറ തഹിറ ഹാഇന് ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. തൊഹിറ ബൈതിയ, ഇവിടെ തൊഹിറ ബൈതി എന്ന് പറയുന്നത് തൊഹിറ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. ബൈതിയ ലി തോഇഫീൻ, ബൈതിയ യാഇന് ഫതഹാണ്, ശ്രദ്ധിക്കണം. ബൈതി എന്നല്ല, ബൈതിയ ലി തോ മഖ്റജ്. ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ലി തോ. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ. ലിത്തോഇഫീന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ലിത്തോഇഫീന വൽആകിഫീന വർറുക്കഇ, റാഇനും കാഫിനും ശദ്ദുണ്ട്. വർറുക്കഇ സുജൂദ്. അടുത്ത ആയത്ത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ
1: هَذَا بَلَدًا آمِنًا
0: تنوين ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ബലദൻ ആമിന എന്ന് പറയരുത്, ബലദൻ ആമിന. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ആമിനൻ വർസുഖ്, അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന, കൂട്ടിയോതുകയാണെങ്കിൽ ഇത് ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിനൻ വർസുഖ്. വർസുഖ് സ എന്ന അക്ഷരത്തിന് ദമ്മ്, ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു, ഖാഫ് ശരിക്കും കേൾക്കണം, ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിനെ ഖൽഖല, ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, ഖൽഖലയുടെ അക്ഷരം, സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു, അഹ്ലഹു മിനസ്സമറാത്തി, സമറാത്തല്ല, മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല, മൻ ആമന. മിൻഹും ബില്ലാഹി, സുക്കൂനുള്ള മീമിന് ശേഷം ബാഉ വന്നാൽ ഇഖ്ഫ ഷഫവി, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വൽയൗമിൽ ആഖിർ, വൽയൗമിൽ ആഖിർ അല്ല, ആഖിർ, ഹംസ ഉച്ചരിക്കണം. വൽയൗമിൽ ആഖിർ. ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു, ഐൻ ദമ്മ, ഫഉമത്തിഉഹു ഖലീലൻ ثم ഖലീലൻ, ഇഖ്ഫാ ബിഗുന്ന, തൻവീന് ശേഷം അവ്യക്തമാക്കി മണിക്കണം. പിന്നെ സുമ്മ മീമിന് ശദ്ദ്, സുമ്മൽ തൊറുഹു അല്ല, സുമ്മ അദ്ദറുഹു, അദ്ദാദ് പിന്നെ ത്വാ, അദ്ദറുഹു അദ്ദറുഹു ഇല. ഇവിടെ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്. മദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇലാ അദാബിൻ നാർ, നൂന് ശദ്ദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ, വബിസൽ മസീർ, റായിനെ തർഖീഖ് ചെയ്യണം.

0: മാഷാഅല്ലാഹ്. ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ കഹ്ഫിലെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم.

الرجيم وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون وسترد

قومهم ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون.

فيكم غلظة واعلموا أن الله مع المتقين.

صرف الله قلوبهم بأنهم قوم لا يفقهون.

وهو رب العرش العظيم. بسم الله الرحمن الرحيم.

تجري من تحتهم الأنهار في جنات النعيم.

ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ ഇന്നി അഖാഫു ഇൻ അസ്

قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض

فأخذت الأرض زخرفها وزينت وظن أهلها

ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين.

وفي الآخرة لا تبديل لكلمات الله ذلك هو الفضل.

سيبطله إن الله لا يصلح عمل المفسدين ويحق

0: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
1: ഇനി അടുത്ത ആയത്ത് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്ത് നൂഹ് 18-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ثم يعيدكم ثم ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ث س ل ث ആണ്. ثم يعيدكم فيها ويخرجكم اخراجا والله جعل لكم الارض بساطا بساطا سين പിന്നെ ط ആണ്. لتسلكوا منها سبلا فجاجا سبلا في അവിടെ തൻവീന് ശേഷം ഫ ആണ്, അപ്പോൾ ഇഖ്ഫ ആണ് നിയമം. അവിടെ നൂഹുൻ തൻവിന് ശേഷം റ ആണ്, അപ്പോ ഇദ്ഗാം ബിലാ ഗുന്ന, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക. നൂഹുർ റബ്ബി ഇന്നഹും അസൗനി ഇന്നഹും അസൗനി വത്തബഉ മല്ലം, വീണ്ടും ഇദ്ഗാം ബിലാഗുന്ന, മല്ലം ഒട്ടും മണിക്കേണ്ടതില്ല. യസിദുഹു മാലുഹു വലദുഹു, അവിടെ മാലുഹു വലദുഹു ഒക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു മദ് വേണം. വലദുഹു ഇല്ല ഖസാറ വമക്കറു മക്റാൻ കുബ്ബാറ വമക്കറു മക്റാൻ കുബ്ബാറ, തൻവിന് ശേഷം കാഫാണ്, അപ്പോൾ ഇഖ്ഫ അങ്ങനതും. മക് വമക്കറു മക്റാൻ കുബ്ബാറ
2: വമക്കറു മക്റാൻ കുബ്ബാറ
1: വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ. ഇവിടെ വദ്ദം വ ഇദ്ഗാം ബിഗുന്ന സുവാഅം വ, അതും അങ്ങനെ തന്നെ. അപ്പോ ലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ ലാ തദറുന്ന സുവാഅം വലാ യഗൂസ വയഊഖ വനസ്ര വഖദ് അളല്ലു കസീറ فلا تزد الظالمين إلا ضلالا مما خطيئاتك أغرقوا فأدخلوا نارا فلم يجدوا لهم مما نعيد منك يا خطيئاتهم مد متصل يعني
2: خطيئاتهم
1: أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا. അവിടെ ലഹും മിൻ രണ്ട് മീമ അടുത്ത് വന്നു, അപ്പോൾ നന്നായിട്ട് ഉന്നത്ത് വേണം. പിന്നെ മിന്ദൂനില്ലാ, മിന്ദൂനി ഇഖ്ഫ ആണ്. അപ്പം എങ്ങനെ അതും ലഹും

മിൻ ദൂനില്ലാഹി അൻസാറ. അപ്പം നമുക്ക് നോതാം. സുമ്മയെഴുതുക്കും അവിടുന്ന് അല്ലേ. സുമ്മയുഈദുക്കും ഫീഹാ വയുഖ്രിജുക്കും ഇഖ്റാജ.

0: അത് മതി. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ഒന്നാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തുൽ ഇസ്റ 50-ാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് الشيخ عبد الرحمن آلوسي.
5: بسم الله الرحمن الرحيم.